കളകളം ഇളകും ഒരുവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതിരും ഒരാൾ കുളം ഇളകിയ ചുരുളകം ആഹാ കളകളം ഇളകും ഒരുവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതിരും ഒരാൾ കുളം ഇളകിയ

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ടി ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: വിജ്ഞാന ചെപ്പ്, ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളും കാതോരത്ത്.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വിജ്ഞാന ചെപ്പിലേക്ക് സ്വാഗതം. ഞാൻ നിക്കിത. നമുക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള കുറച്ച് വിഷയങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ വലിയ വ്യോമാഭ്യാസമായ തരംഗ് ശക്തി രാജസ്ഥാനിലുള്ള ജോധ്പൂരിലാണ് നടക്കുന്നത്. ഇന്ത്യയുടെ തേജസ്, അതുപോലെ തന്നെ ഫ്രാൻസിന്റെ റഫാലെ, അമേരിക്കയുടെ F-35A, അതുപോലെ തന്നെ റഷ്യയുടെ സുഖോയി വിമാനങ്ങൾ, ഇവരെല്ലാം ഒരുമിച്ച് ആകാശത്ത് പറക്കുന്നത് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 80-ലധികം വിമാനങ്ങളും അതുപോലെ തന്നെ 1500 വ്യോമസേനാംഗങ്ങളും അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ളത് അമേരിക്കയുടെ F-35 ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നടക്കുന്ന ഒരു വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ബോളിവുഡ് താരം അക്ഷയ് ഖന്ന മുംബൈയിലുള്ള മലബാർ ഹിൽസിൽ ഏകദേശം 35.5 കോടി വില മതിക്കുന്ന ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കി. 2500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഏകദേശം 3 പാർക്കിംഗ് സ്പേസസ് ആണ് ഉള്ളത്. 2026 സെപ്റ്റംബറിലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സംഗീതം ശ്രീനിവാസ റാവു 94 വയസ്സിൽ അന്തരിച്ചു. ചെന്നൈയിലുള്ള ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു, അതിനിടെയാണ് മരണം. ആദിത്യ 369, ഭൈരവ ദ്വീപം, പുഷ്പക് വിമാനം എന്നീ സിനിമകളിലൂടെയാണ് അദ്ദേഹം വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നത്. ഇലോൺ മസ്കും പങ്കാളിയായ ഷിവോൺ സിൽസും വേർപിരിഞ്ഞതായാണ് റിപ്പോർട്ട്. അവർ 2020 ബന്ധത്തിലായത്. ശേഷം ഇവർക്ക് 4 മക്കൾ ഉണ്ടായിട്ടുണ്ട്. വേർപിരിയലിനെ കുറിച്ച് ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്ന് പബ്ലിക് ആയിട്ടുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെ 19 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത്. ഇന്ത്യ ഉയർത്തിയ 212 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് പാകിസ്ഥാൻ ഏകദേശം 20 ഓവറിലായിട്ട് 6 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസാണ് നേടിയത്. ഹസൻ നവാസ്, അതായത് പാകിസ്ഥാനിലെ ഫേമസ് പ്ലെയർ ആണ്, അദ്ദേഹം വളരെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും പാകിസ്ഥാന് വിജയം നേടാനായില്ല. നമ്മുടെ ഇന്ത്യക്കായിട്ട് അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ശിവം ഡൂബെയും ഒക്കെ 2 വിക്കറ്റ് വീതമാണ് നേടിയിട്ടുള്ളത്. UN ജനറൽ അസംബ്ലി സമ്മേളനത്തിനെത്തിയ ഇറാൻ പ്രതിനിധി സംഘം നേരത്തെ രാജ്യം വിടണമെന്ന് US ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അതായത് എന്നാൽ ഇറാൻ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അവർ പറയുന്നത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ് അവർ തിരിച്ചു പോകുന്നതെന്നാണ്. ഇറാനും US തമ്മിലുള്ള സംഘർഷം തുടരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദം വളരെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇന്തോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ 11th ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസ്, അതായത് IMC 2026, ഒക്ടോബർ 16 മുതൽ 18 വരെയാണ് ഒഹിയോയിൽ നടക്കുക. ജേർണലിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് നമ്മുടെ AI, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, പ്രസ് ഫ്രീഡം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ, അക്കാഡമിക് എക്സ്പേർട്സ് ഇവരൊക്കെ ആയിരിക്കും IMC 2026 പങ്കെടുക്കുക. ടീച്ചർമാരുടെ ഷോർട്ടേജ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുള്ള കൂടുതൽ, ഈ പ്രശ്നങ്ങൾക്കായി ഫ്രാൻസിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായി. ഏകദേശം 2000 പേരെയോളം അറസ്റ്റ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ട്. 1000 സ്കൂളുകളെ പ്രതിഷേധം ബാധിച്ചിട്ടുമുണ്ട്. ഏകദേശം 200

22 സ്കൂളുകൾ പൂർണ്ണമായും ഉപരോധിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇരു രാജ്യങ്ങളും അടിയന്തരമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് പോപ്പ് ഫ്രാൻസിസ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആണവായുധ ഭീഷണിയെയും ആധുനിക യുദ്ധങ്ങളെയും അദ്ദേഹം വളരെ ശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി. ആഗോള സമാധാനത്തിനായിട്ട് രാജ്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വ്യൂക്കിക് രാജിവെച്ചു. ഒക്ടോബർ 25 നടക്കുന്ന അടിയന്തര പാർലമെന്ററി ഇലക്ഷനിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രാജി. അദ്ദേഹത്തിന്റെ രാജിക്ക് പിന്നാലെ പാർലമെന്റ് സ്പീക്കർ അന ബ്രാബിക് താൽക്കാലികമായി പ്രസിഡന്റായി ചുമതലയേറ്റു. ടെലികോം യൂസേഴ്സിന് വേണ്ടിയിട്ട് 30 ദിവസത്തെ റീചാർജ് പ്ലാൻസ് അവതരിപ്പിക്കാനായിട്ട് ഓപ്പറേറ്റേഴ്സിന് നിർദ്ദേശമുണ്ട്. അതായത് നമ്മുടെ വോയിസ് കോൾസ്, SMS ഇവ മാത്രം ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ നിരക്കിലുള്ള പ്രത്യേക പ്ലാൻസ് നൽകണം എന്നാണ് ഈ ഒരു നിർദ്ദേശം. അതായത് ജിയോ, എയർടെൽ, വോഡാഫോൺ, ഐഡിയ ഈ കമ്പനികൾക്കാണ് മെയിനായിട്ട് നിർദ്ദേശം ബാധകമായിട്ടുള്ളത്. പുതിയ നിർദ്ദേശങ്ങൾ ഒക്ടോബർ 22 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. നമ്മുടെ സ്മാർട്ട് ഫോൺ സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സിന് BIS സ്റ്റാൻഡ്മാർക്ക് നിർബന്ധമായിട്ടും വേണം എന്നാണ് പുതിയ തീരുമാനം. ഇത് 2027 ഏപ്രിൽ 1 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. ഫാത്തിമ സഹാറ എൽ മൻസൂറി മൊറോക്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായി. അതായത് പാർലമെന്ററി ഇലക്ഷൻസിലെ അവരുടെ ഒത്തന്റിസിറ്റി ആൻഡ് മോഡേണിറ്റി പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതിന് പിന്നാലെയാണ് മൻസൂറി വനിതാ പ്രധാനമന്ത്രിയായിട്ട് മാറിയത്. മറാക്കേഷ് മേയറായും മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുള്ള എൽ മൻസൂറി മൊറോക്കോയിലെ പ്രമുഖ വനിതാ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. ന്യൂയോർക്കിൽ നടന്നിട്ടുള്ള ക്ലൈമറ്റ് വീക്ക് ചർച്ചയ്ക്ക് AI ഡേറ്റാ സെന്റേഴ്സിനെതിരെ വളരെയധികം വലിയൊരു പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഡേറ്റാ സെന്റേഴ്സ് വലിയ തോതിൽ വെള്ളവും വൈദ്യുതിയും ഉപയോഗിക്കുന്നതെന്നാണ് പ്രതിഷേധം. അതായത് പ്രത്യേകിച്ച് വെള്ളത്തിന്റെ കുറവുള്ള സ്ഥലങ്ങളിൽ ഇവ സ്ഥാപിക്കുന്നതിനെതിരെയുള്ള ആശങ്കയാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ ബോർഡർ കടന്നെത്തിയ 17-കാരിയെ സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തു. അതായത് നൌഷേറയിലുള്ള ലാം സെക്ടറിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്താനിടയായത്. അബദ്ധത്തിൽ അതിർത്തി കടന്നതാണെന്നാണ് ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി പറഞ്ഞത്. അന്വേഷണം ഇപ്പോഴും തുടരുന്നതേയുള്ളൂ. വളരെ പ്രശസ്തമായ വേളാങ്കണ്ണി ബസേലിക്കയിൽ നേരത്തെ രാവിലെ 5 മുതൽ രാത്രി 9 വരെയായിരുന്നു പ്രവേശന സമയം. എന്നാൽ അതിപ്പോ ഒക്ടോബർ 3 മുതൽ 24 മണിക്കൂറും ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നതായിട്ട് മാറ്റിയിട്ടുണ്ട്. രാത്രിയിലും പുലർച്ചെയും എത്തുന്ന തീർത്ഥാടകരുടെ സൗകര്യത്തിനാണ് ഈ ഒരു തീരുമാനം. പഞ്ചാബിലുള്ള ചിത്കാര യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രേതം ഉണ്ടെന്നുള്ള വ്യാജ വിവരം പ്രചരിപ്പിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗേൾസ് ഹോസ്റ്റലിന് വളരെ മുൻപ് മരിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ ആത്മാവ് അവിടെയുണ്ടെന്നുള്ള രീതിയിലായിരുന്നു വ്യാജ വീഡിയോകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ വളരെ വലിയ പ്രതിഷേധവും സംഘർഷവും ഒക്കെ ഉണ്ടായി. തമിഴ്നാട് സർക്കാർ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും സൗജന്യ ബസ് യാത്ര പദ്ധതി വിപുലപ്പെടുത്തി. പുതിയ തീരുമാന പ്രകാരമാണെങ്കിൽ ഓർഡിനറി ബസ്സുകൾക്ക് പുറമെയായിട്ട് ഡ്യൂലക്സ് അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കും. അതായത് ഡെയിലി ഏകദേശം 84 ലക്ഷം സ്ത്രീകൾക്കായിരിക്കും ഈ പദ്ധതിയിലൂടെ അഡ്വാൻറ്റേജ് ഉള്ളത്. ബേബി ഫുഡ് ഉൽപ്പന്നങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. നമ്മുടെ ഹോസ്പിറ്റൽസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഇവയിലൂടെയുള്ള എല്ലാ പ്രചരണങ്ങളും നിരീക്ഷിക്കുന്നതായിരിക്കും. കുട്ടികളുടെ കാര്യത്തിൽ ഒരു റിസ്കും എടുക്കാതിരിക്കാനായിട്ട് ഫ്രീ സാമ്പിൾസ്, ഗിഫ്റ്റ് കൂപ്പൺസ്, ക്യാഷ് ബാക്ക് തുടങ്ങിയ എല്ലാ പ്രമോഷണൽ രീതികളും ബാൻ ചെയ്യുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ബ്രസീലിൽ നിന്ന് തൂർദാൽ അതായത് നമ്മുടെ തുമരപ്പരിപ്പ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടപടികൾ ആരംഭിച്ചു. ഒക്ടോബറിലും നവംബറിലും മാസങ്ങളിലായിട്ട് ആദ്യഘട്ടത്തിൽ ഏകദേശം 20,000 മുതൽ 30,000 ടൺ വരെ തുമരപ്പരിപ്പാണ് എത്തിക്കുന്നത്. ഇന്ത്യയിലെ ആവശ്യകത കണക്കിലെടുത്തിട്ടാണ് ബ്രസീലിന്റെ ഈ ഒരു തീരുമാനം.

0: പുതിയ ആശയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള പ്രധാന മാർഗമെന്ന് ഇൻഫോസിസ് സ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തി പറയാനിടയായി. ഹാർഡ് വർക്ക്, അതായത് കഠിനാധ്വാനം, സത്യസന്ധത, മര്യാദ, സമഗ്രത തുടങ്ങിയ മൂല്യങ്ങൾ യുവാക്കൾ പിന്തുടരണമെന്നും അദ്ദേഹം പറയാനിടയായി. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകണമെന്നും വിദ്യാർത്ഥികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈസ്റ്റേൺ ലഡാക്കിൽ 150 കിലോമീറ്റർ നീളമുള്ള പുതിയ റോഡ് നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിട്ടുണ്ട്. ദൌലത്ത് ബെഗ് ഓൾഡിയിലുള്ള സൈനിക ഗതാഗതം ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യം. ഷോക് നദിയുടെ കിഴക്കൻ തീരത്തുകൂടെയായിരിക്കും ഈ ഒരു പുതിയ റോഡ് നിർമ്മിക്കുന്നത്. നിലവിലുള്ള ദർബക് ഷോക് ദൌലത്ത് ബെഗ് ഓൾഡി റോഡിന് ബദൽ പാതയായിട്ടും ഈ ഒരു റോഡ് പ്രവർത്തിക്കും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ സ്ക്വാഡ്രൻസ് കുറയുന്നത് തടയാൻ പ്രതിവർഷം 36 മുതൽ 40 വരെ യുദ്ധവിമാനങ്ങൾ ആവശ്യമാണെന്ന് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് പറഞ്ഞു. അതായത് സ്ക്വാഡ്രൻസിന്റെ എണ്ണം 30 ൽ താഴെയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഭാവിയിൽ 42 ഉയർത്താനുമാണ് നമ്മുടെ മെയിൻ എയിം. തേജസ് MK-1A, Sukhoi-30, MRFA തുടങ്ങിയ പദ്ധതികളിലൂടെ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് നീക്കം. ഈ വർഷത്തെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒരു പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു മൺസൂൺ ആണെന്നാണ് ഇന്ത്യ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത്. അതായത് നമ്മുടെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് ഏകദേശം 12.5% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം 26%, അതുപോലെ തന്നെ സൗത്ത് പെനിൻസുലാർ ഇന്ത്യയിൽ ഏകദേശം 25% മഴക്കുറവുണ്ടായി. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു MLA സ്വന്തം ഫണ്ടിൽ നിന്ന് KSRTC ബസ് വാങ്ങാനായിട്ട് തുക അനുവദിക്കുകയുണ്ടായി. അത് നമ്മുടെ കൊയിലാണ്ടിയിലെ MLA കെ പ്രവീൺ കുമാർ ആണ്. 40 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് അദ്ദേഹം അനുവദിച്ചിട്ടുള്ളത്. ബസ് സർവീസ് നടത്തേണ്ട റൂട്ട് ജനപ്രതിനിധികളുമായി ആലോചിച്ചിട്ടായിരിക്കും അദ്ദേഹം അറിയിക്കുക.
1: അമേരിക്കയിലുള്ള ടെനസിയിൽ 50-കാരിയായ ക്രിസ്റ്റ പൈക്കിന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. വധശിക്ഷയ്ക്കായിട്ട് ലീതൽ ഇഞ്ചക്ഷൻ 2 തവണ നൽകിയിട്ടും ക്രിസ്റ്റ പൈക്ക് മരിച്ചിട്ടില്ല. അതായത് 40 മിനിറ്റിന് ശേഷവും അവർ ശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കഴിഞ്ഞ 200 വർഷത്തിനിടെ ടെനസിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് കേട്ടോ ക്രിസ്റ്റ പൈക്ക്. 1995 തന്റെ സഹപാഠിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അവർക്ക് വധശിക്ഷ ലഭിച്ചത്. ഈ സംഭവം അപൂർവമായതിനാൽ ടെനസിയിൽ ഗവർണർ ബിംഗ് ലീ സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അന്വേഷണം പൂർത്തിയാക്കുന്നത് വരെ സംസ്ഥാനത്തെ വധശിക്ഷകൾ നിർത്തിവെക്കുകയും ചെയ്തു. ക്രിസ്റ്റ പൈക്കിന്റെ അഭിഭാഷകർ ശിക്ഷയ്ക്ക് ഇളവ് ചെയ്യാനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട്. ക്യാൻസർ മരുന്നുകൾ ആശുപത്രിയിൽ യഥാർത്ഥ വിലയേക്കാൾ പല മടങ്ങധികം ഈടാക്കുന്നതിനെ സുപ്രീംകോർട്ട് രൂക്ഷമായി വിമർശിച്ചു. ആശുപത്രികൾക്ക് 2700 ലഭിക്കുന്ന ഒരു ക്യാൻസർ മരുന്ന് രോഗികൾക്ക് ഏകദേശം 27,000 രൂപയ്ക്കാണ് നൽകുന്നത്. മരുന്നുകളുടെ വിലയിൽ ഇത്ര വലിയ വ്യത്യാസം ഉണ്ടാകുന്നത് സാധാരണക്കാർക്കാണ് വലിയ നഷ്ടമെന്നും കോടതി പറഞ്ഞു. മരുന്നുകളുടെ വിലയിൽ നിയന്ത്രണമില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെയെന്ന് ഹർജിക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മരുന്നുകളുടെ വിലയ്ക്ക് പരമാവധി 16% വരെ ലാഭപരിധി നിശ്ചയിക്കാവുന്നാകുമോ എന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. കേന്ദ്ര സർക്കാർ കൂടുതൽ സമയം തേടി. തുടർന്ന് കേസ് 12 ഒക്ടോബർ വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റി.
0: പ്രശസ്ത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ശക്തമായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും അഭിനയ ശൈലിയുമാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയത്. ഗോവയിലെ ഡോണ പൌളിയിലുള്ള വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മറാത്തി ഹിന്ദി സിനിമകളിൽ ഒരുപോലെ ശ്രദ്ധേയനായിരുന്ന അദ്ദേഹം പരിന്ത, ക്രാന്തിവീർ, തിരംഗ, വെൽക്കം, നട്ട്സ്മാർട്ട് എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയായിരുന്നു. നാനാ പടേക്കറിന്റെ വിയോഗത്തോടെ ഇന്ത്യൻ സിനിമയ്ക്ക് നഷ്ടമായത് വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു നടനെ തന്നെയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ധാന്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ഏകദേശം 1.5 കോടി ടണ്ണിന്റെ കുറവാണ് എവിടെയുണ്ടായത്? യൂറോപ്പിൽ. യൂറോപ്പിൽ റെക്കോർഡ് ചൂടും വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇതിന് കാരണം. ഇതിലൂടെ ഏകദേശം 35,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്.

0: ബാർലി, വീറ്റ് തുടങ്ങിയ വിളകളെയാണ് പ്രധാനമായും ബാധിച്ചത്. 25% ശീതകാല വിളകളെയും സൺഫ്ലവർ വിളവിനെയും 60% വരൾച്ച ബാധിച്ചു. ചൂടും വരൾച്ചയും കൂടുതൽ തീവ്രമാകുന്നതോടുകൂടെ യൂറോപ്പിന്റെ ഫുഡ് എക്സ്പോർട്ടിംഗ് മേഖലയാണ് വളരെയധികം ബാധിച്ചിരിക്കുന്നത്. ഫ്ലൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റ് നടത്തിയ ആക്രമണം ഭീകരാക്രമണ ശ്രമമായിരുന്നുവെന്ന് യു എ സ്ഥിരീകരിച്ചു. ദുബായിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോയ വിമാനത്തിൽ ജോർദാൻ വ്യോമ പരിധിയിൽ വെച്ചാണ് സംഭവമുണ്ടായത്. ഇന്ത്യൻ പൈലറ്റ് ആയിട്ടുള്ള സ്മിത്ത് മച്ചാറിനെ ഒമാൻ സ്വദേശിയായ സഹപൈലറ്റ് ക്രാഷ് ആക്സ് ഉപയോഗിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്. പരിക്കേറ്റിട്ടും സ്മിത്ത് മച്ചാർ ധൈര്യത്തോടെ വിമാനം നിയന്ത്രിച്ചു. യാത്രക്കാരായ 4 പേർ കോക്പിറ്റിലെത്തി സഹപൈലറ്റിനെ കീഴടക്കി. തുടർന്ന് 1.5 മണിക്കൂറോളം ആകാശത്ത് പറന്ന വിമാനം സൗദി അറേബ്യയിലെ തബൂക്ക് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. വിമാനത്തിൽ 174 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച സ്മിത്ത് മച്ചാറിന് മാൻകൈൻഡ് ഫാർമ 1 കോടി രൂപയുടെ ധീരതാ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് അദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പതിനഞ്ച് വർഷം കഴിഞ്ഞ പൊതുമേഖലാ വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് KSRTCയുടെ പഴയ വർക്ക്ഷോപ്പ് വാൻസ് ഒഴിവാക്കുന്നത്. അതായത് KSRTCയിലെ ബസ് ക്ഷാമം കാരണം ചില വാഹനങ്ങളുടെ സർവീസ് 20 വർഷം വരെ നീട്ടിയിരുന്നു. 30 മുതൽ 40 വർഷം വരെ പഴക്കമുള്ള വർക്ക്ഷോപ്പ് വാൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും ഒഴിവാക്കിയിട്ടുള്ളത്. പകരം 35 ഓർഡിനറി ബസ്സസ് വർക്ക്ഷോപ്പ് വാൻസ് ആക്കി മാറ്റും. ഈ ബസ്സുകളിലാണെങ്കിൽ നമ്മുടെ ടൂൾസ്, സ്പെയർ പാർട്സ് ഇതൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ടാവും. ജനശതാബ്ദി ട്രെയിനുകളിലെ സീറ്റുകളെ കുറിച്ചുള്ള യാത്രക്കാരുടെ പരാതിക്ക് പരിഹാരമായിട്ട് പുതിയ കോച്ചസ് ആണ് എത്തിക്കുന്നത്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ജനശതാബ്ദിക്കായിട്ട് പുതിയ സിറ്റിംഗ് കോച്ചസ് നിർമ്മിക്കുന്നത് നിർത്തിയതാണ് നിലവിലെ പ്രശ്നങ്ങൾക്കൊരു കാരണമായിട്ട് മാറിയത്. ഇതോടെ സാധാരണ മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിലെ ജനറൽ കോച്ചസിൽ ഉപയോഗിക്കുന്ന ചരിവില്ലാത്ത സീറ്റുകളാണ് ജനശതാബ്ദിയിലും ഉപയോഗിച്ചത്. പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഉത്തരേന്ത്യയിൽ നിന്നാണ് പുതിയ കോച്ചസ് എത്തിയത്. പുതിയ കോച്ചസിൽ യാത്രയ്ക്ക് കൂടുതൽ സൗകര്യമുള്ള ബക്കറ്റായി പുഷ്ബാക്ക് സീറ്റ്സ് ആണ് കംഫർട്ടിനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ കള്ളനോട്ട് നിർമ്മിച്ച കേസിൽ പച്ചക്കറി വ്യാപാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഇടയുണ്ടായി. കടം കയറി നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയതിനെ തുടർന്നാണ് ഇയാൾ കള്ളനോട്ട് നിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ട്. വീട്ടിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ 200-ലധികം വ്യാജനോട്ടുകളും അതുപോലെ തന്നെ 65,000 രൂപയോളം വിലമതിക്കുന്ന പ്രിന്റിംഗ് ഉപകരണങ്ങളുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. 100 രൂപയുടെയും 500 രൂപയുടെയും ഒക്കെ നോട്ടുകളാണ് ഇയാൾ നിർമ്മിച്ചിരുന്നത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് വിജ്ഞാന ചെപ്പ് പരിപാടി. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം.
1: വിജ്ഞാന ചെപ്പ്, ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളും കാതോരത്ത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: രംഗനാഥമീൻ പാദം വന്ദനം ചെയ്യടി. ശ്രീദേവി രംഗനായകി നാമം സങ്കടം സൊല്ലടി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
2: ഇന്നല്ലോ പൂത്തിരുനാൾ, മകം പിറന്നൊരു മകൻ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.

പാട്ട് നമ്മളെല്ലാവരും കേട്ട പാട്ടായിരിക്കും. എനിക്കാണ് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2014 ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലെ പുതുവത്സര ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുട്ടി സ്റ്റേജിൽ വന്ന് നല്ല അടിപൊളിയായിട്ട് ഈ പാട്ട് പാടിയിട്ട് പോയി. പാട്ട് കഴിഞ്ഞപ്പോൾ ആ കുട്ടി എല്ലാവരുടെയും കയ്യടി നേടിയിട്ടാണ് പോയത്. അപ്പോൾ എനിക്കും ആഗ്രഹം വന്നു, അതുപോലെ എനിക്കും സ്റ്റേജിൽ കയറി നിന്ന് പാടണം, എനിക്കും അങ്ങനെ കയ്യടി കിട്ടണം എന്ന്. അന്ന് പിന്നെ എനിക്ക് പാട്ട് പാടാൻ അറിയില്ലായിരുന്നല്ലോ. അപ്പം അതിനുവേണ്ടി നമുക്കങ്ങനെ സ്റ്റേജിൽ കയറണമെങ്കിൽ ആദ്യം ഒരു ചെറിയ കഴിവെങ്കിലും വേണം. അതിനുവേണ്ടി ഞാൻ പാട്ട് പഠിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് അവിടെ വാശിയൊക്കെ ഉണ്ടാക്കി ഞാൻ പാട്ട് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. കാര്യം കുറച്ച് നാളത്തേക്കാണെങ്കിൽ പോലും ഞാൻ പാട്ട് പഠിക്കാൻ അമ്മയുടെ സമ്മതത്തോടെ ഞാൻ ചെന്ന് പാട്ട് പഠിക്കാൻ പോയി. അപ്പോൾ ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ അതും ഒരു കലാപ്രബോധിനി എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ പാടണം എന്ന് തോന്നിയ പാട്ട് ഇത് തന്നെയായിരുന്നു. കാര്യം ഈ പാട്ടാണ് എനിക്ക് പാട്ട് പഠിക്കാനും അത് പാടി അതിനെ ആസ്വദിക്കാനുമുള്ള എല്ലാത്തിൻ്റെ ഒരു വഴിത്തിരിവെന്ന് പറയില്ലേ നമ്മൾ, അത് ഈ പാട്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മേഘ എമേനൻ. ഞാൻ 3ാം വർഷ BA എക്കണോമിക്സ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ തൃപ്പൂണിത്തുറ സ്വദേശിനിയാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, ചേട്ടൻ, പിന്നെ എൻ്റെ ബ്രൂസും ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ബ്രൂസ് ആരാന്ന്. അതെൻ്റെ നായക്കുട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളത്തേക്ക് ഞാൻ പാട്ട് പഠിച്ചിരുന്നു, പക്ഷെ എൻ്റെ മടി മൂലം ഞാനത് പിന്നീട് നിർത്തി വെക്കേണ്ടി വന്നു. അപ്പോൾ പപ്പ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, അമ്മ ഹൗസ് വൈഫാണ്, ചേട്ടൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പപ്പ വിദേശത്തായതുകൊണ്ട് തന്നെ വർഷത്തിൽ 1-2 തവണയൊക്കെ കാണാൻ പറ്റുള്ളൂ, നേരിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുവാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ പ്രൈസൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ പപ്പ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ തോന്നുമ്പോൾ എനിക്ക് വിഷമാവും. ഇപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കിടയിലാണെങ്കിൽ പോലും ചിലവരുടെ കുട്ടികളോ അച്ഛനമ്മമാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ

സുഹൃത്തുക്കളൊക്കെ പുറത്ത് താമസിക്കുന്നവരല്ലേ ജോലി ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ വരുമ്പോൾ അവർക്ക് പങ്കുചേരാൻ പറ്റിയില്ല എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടാവും. അങ്ങനെ എനിക്ക് ഇടയ്ക്ക് വിഷമം വരുമ്പോൾ, ഇപ്പൊ പിന്നെ ഫോണൊക്കെ ഉള്ള കാരണം നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കാം. പക്ഷെ ഞാൻ മിക്കപ്പോഴും ഇവിടെ പപ്പി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെലവഴിച്ച മുഹൂർത്തങ്ങളും നിമിഷങ്ങളും അല്ലെ എന്തെങ്കിലും സന്ദർഭമൊക്കെ ആയിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ട് ഞാൻ കൊച്ചിലെ ഒരു കുടുംബസംഗമത്തിന് പോയപ്പോഴായിരുന്നു. ഇപ്പൊ സിനിമയിലേതുപോലെ തന്നെ ചില ഓർമ്മകൾക്ക് ചില പാട്ടും അതിനോട് ബന്ധപ്പെട്ടിരിക്കും. അങ്ങനൊരു പാട്ടാണ് ഞാൻ ഇവിടെ പാടുന്നത്.

ഈ പാട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അന്നത്തെ ആ ഒരു കുടുംബസംഗമത്തിൽ എന്റെ പപ്പയും അമ്മയും ഒരുമിച്ച് പാടിയ പാട്ടാണിത്. ഞാൻ എന്റെ അച്ഛനെ ഇപ്പോഴും പപ്പ എന്നാ വിളിക്കാറ് കുഞ്ഞിലെ മുതൽ തന്നെ. പിന്നെ നമ്മളോട് കുറെ പേര് നമ്മുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഓർമ്മകളെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ മിക്കതും സ്കൂൾ കാലഘട്ടത്തിലേതായിരിക്കും. എനിക്ക് കോളേജും പ്രിയപ്പെട്ടത് തന്നെയാ, പക്ഷെ അതില് ആദ്യത്തെ രണ്ട് വർഷം കോവിഡ് കാരണം വീട്ടിൽ തന്നെയായി പോയി. സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ഒരു കാലഘട്ടമായിരുന്നു. അത് സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് എനിക്കത് മനസ്സിലായത്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ 12-ാം ക്ലാസ്സിലെ ഫെയർവെല്ലിൻ്റെ സമയത്തായിരിക്കും. അന്ന് എല്ലാവരും നല്ല സുന്ദരീ സുന്ദരന്മാരായിട്ട് പെൺകുട്ടികൾ സാരിയൊക്കെ എടുത്ത്, ആൺകുട്ടികൾ കോട്ടും പാൻറും ഒക്കെ ഇട്ട്, എല്ലാവരും നല്ല ഭംഗിയായിട്ടായിരുന്നു വന്നിരുന്നത്. അന്നത്തെ പരിപാടിയോടനുബന്ധിച്ച് എൻ്റെ ഒരു സുഹൃത്ത് സ്റ്റേജിൽ കയറിയൊരു ഹിന്ദി പാട്ട് പാടിയിരുന്നു. ചിലപ്പോൾ ഇനി എക്സാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കാണില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഒത്തുകൂടില്ല എന്നുള്ളൊരു വിഷമത്തിലായിരിക്കാം. പാട്ട് കഴിഞ്ഞതോടെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ മുഖത്തേക്ക് നോക്കി, അവരും എന്നെ തിരിച്ചു നോക്കി. കാര്യം എല്ലാവരും കരഞ്ഞുകൊണ്ടായിരുന്നു ഇരുന്നെങ്കിലും അതിലൊരു ചെറിയ സന്തോഷമുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ ഒരു നിമിഷത്തിൽ എൻ്റെ സുഹൃത്ത് പാടിയതും ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വന്നത്.

ഈ ഒരു പാട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടായിരിക്കും. ആ ഒരു നിമിഷവും അതെ, ഞങ്ങളുടെ 12-ാം ക്ലാസ്സിലെ ഫെയർവെലിൻ്റെ ആ ഒരു നിമിഷവും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഒരിക്കൽ ഒരു യാത്ര പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അതും നമ്മുടെ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് വർക്കല. പിന്നെ ഇപ്പോഴത്തെ പോലെ തന്നെ ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് മിച്ചമായെന്ന് മാത്രം. കാര്യം ഞങ്ങൾ എപ്പോഴൊക്കെ പ്ലാൻ ചെയ്താലും അത് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ ആ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ പെട്ടെന്നൊരിക്കെ എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂട്ടുകാരി രാത്രി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പിറ്റേ ദിവസം അവളുടെ നാട്ടിലേക്ക് നമുക്ക് പോയാലോ എന്ന്. അപ്പം അവളുടെ നാട് കാവാലമാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വളരെയധികം ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കാവാലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തയ്യാറെടുപ്പും കൂടാണ്ട് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയൊരു സ്ഥലമാണ് കാവാലം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷവും ഞങ്ങളന്ന് പോയ അനുഭവങ്ങളും അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അന്ന് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്ത സ്ഥലം എത്തണേക്കാട്ടിലും കൂടുതൽ എനിക്കിഷ്ടം നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയും ആ ഒരു സഞ്ചാരവും നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ആൾക്കാരും അവരായിട്ടുമുള്ള സന്ദർഭങ്ങളും നിമിഷങ്ങളുമാണ് എനിക്ക് ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ അന്നങ്ങനെ യാത്ര ചെയ്തപ്പം ഞങ്ങൾ കാറിലൊക്കെ ഇരുന്ന് എല്ലാവരും പാട്ടും പാടി ആഘോഷിച്ചൊക്കെ നല്ല ഉല്ലസിച്ചിരുന്നായിരുന്നു പോയിരുന്നത്. അന്ന് പാട്ട് ഞങ്ങൾ കേൾക്കുക മാത്രമല്ല അതിൻ്റെ ഒപ്പം മത്സരിച്ചിരുന്ന് പാടുകയും ചെയ്തു. അങ്ങനെ എനിക്കൊരു പാട്ട് ഇപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ ഇടുക്കി ഗോൾഡ് സിനിമയിലെ മാണിക്യ ചിറകുള്ള എന്നുള്ളതാണ്. ആ പാട്ട്, കാര്യം ഒറിജിനൽ പാട്ടുമായിട്ട് ഞങ്ങൾ പാടിയ പാട്ടിൽ ഒരു സാമ്യവും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക്

അന്നൊക്കെ ഞങ്ങള് ഹൈ പിച്ചിൽ താളൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് പാടിയ പാട്ടായിരുന്നു ഇത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് അതിപ്പോ പറ്റില്ല. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ്, നേരത്തെ പറഞ്ഞില്ലേ എന്റെ വീട്ടില് മുത്തശ്ശനുണ്ടെന്ന്, ഞാനും മുത്തശ്ശനും നല്ല കൂട്ടാണ്. ഞങ്ങള് പണ്ടേ മുതലേതെ ഞാനും മുത്തശ്ശനും, ഞാൻ അമ്മൂമ്മയെക്കാട്ടിലും കൂടുതൽ കൂട്ടും മുത്തശ്ശന്റെ അടുത്താണ്. അപ്പൊ ഞാൻ പാട്ട് പഠിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അന്നൊക്കെ ഞാൻ അമ്മേനെ കൂട്ടലായിരുന്നു, മുത്തശ്ശനെയും കൂട്ടി പോവായിരുന്നു. കാര്യം മുത്തശ്ശന്റെ ഒപ്പം പോയ മുത്തശ്ശൻ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ പണ്ടൊക്കെ ഞാനിങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരുന്നൊക്കെ പാടുമ്പോൾ മുത്തശ്ശൻ എന്നോട് വന്ന് പറയും, അയ്യോ പാടല്ലേ എനിക്ക് ഉറക്കം വരുന്നു. കുഞ്ഞിലായിരുന്നപ്പോ ഞാൻ വിചാരിച്ചു, ഷോ എന്റെ ശബ്ദമാധുര്യം കേട്ട് മുത്തശ്ശന് ഉറക്കം വരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അതെന്നെ കളിയാക്കിയതായിരുന്നു എന്ന്. അപ്പോൾ മുത്തശ്ശൻ പണ്ടത്തെ പാട്ടൊക്കെ മുത്തശ്ശൻ പാടാറുണ്ട്, അതിൻ്റെ ഒപ്പം പിടിച്ച് ഞാനും പാടാറുണ്ട്. അങ്ങനെയൊരു പാട്ടാണിത്.

ഈ പാട്ട് ഞങ്ങൾ എപ്പോഴും പാടാറുള്ളത്. മുത്തശ്ശൻ പഴയ പാട്ടുകൾ കുറേയധികം പാടും, പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു നിൽക്കുന്നത് ഈ ഒരു പാട്ടാണ്. ഇപ്പം ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ കലാകാരനാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനാണ്. പണ്ടൊക്കെ വീട്ടിൽ പറയായിരുന്നു, പാവങ്ങളെ ഇത്രയും സഹായിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഇത്രയും ഇടം കൂടിയൊരു കലാകാരൻ കലാഭവൻ മണിച്ചേട്ടൻ തന്നെയാണ്. അപ്പം മണിച്ചേട്ടൻ നാടൻപാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഉണർവാണ് നമുക്ക് മനസ്സിൽ വരുന്നത് നാടൻപാട്ട് കേൾക്കും. അപ്പം പാട്ട് പാടാൻ അറിയാത്ത ആൾ പോലും ആ ഒരു പാട്ടിനൊപ്പം താളം കൂടി പാടിയെന്ന് വരും. എനിക്ക് നാടൻപാട്ടൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പാടിയ അത്ര ശരിയാവാത്ത കാരണം എനിക്ക് കലാഭവൻ മണിച്ചേട്ടൻ്റെ വേറൊരു പാട്ടുണ്ട്, മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ. അതെനിക്ക് വളരെ പ്രിയപ്പെട്ട പാട്ടാണ്.

ഈ ഒരു പാട്ട് എനിക്ക് ഉറപ്പാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടായിരിക്കും. എനിക്കൊരു അവസരം കിട്ടുമ്പോൾ ഞാൻ ഇപ്പോഴും ഒരാളെ പറ്റി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെൻ്റെ അമ്മ തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പപ്പ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, നൈജീരിയയിലാണ്. അപ്പോൾ കുറച്ച് നാൾ ഞങ്ങൾ അവിടെ നിന്നെങ്കിലും പിന്നീട് ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു. അപ്പം അമ്മ എന്ന് പറയുന്ന അന്നൊരു തനി നാട്ടുംപുറത്തുകാരിയായിരുന്നു. അപ്പം അമ്മയ്ക്ക് അന്ന് രണ്ട് മക്കളും മുത്തശ്ശനും അമ്മൂമ്മയും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അമ്മ തന്നെ പറയും പലപ്പോഴും അമ്മയ്ക്ക് ചിലപ്പോൾ പേടിയിട്ടുണ്ട്, ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തും ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഞങ്ങളെ നോക്കാനും ഒക്കെ. പക്ഷെ ആ ഒരു പേടിയായിട്ടുള്ള അമ്മ ഇന്ന് എനിക്കറിയാവുന്ന ഏറ്റവും ശക്തരായിട്ടുള്ള സ്ത്രീകളിലൊന്നാണ്. അമ്മേനെ എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് അമ്മയോടുള്ള ഒരു സ്നേഹവും നന്ദിയും വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി അമ്മ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി അത് പാടുന്നു.

ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാട്ട് പാടാൻ കയറിയത് 4ാം ക്ലാസ്സിലാണ്. അതും ഒറ്റയ്ക്കൊന്നല്ല പാടാൻ കയറിയത്, ഒരു ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടിയാണ് പാടാൻ കയറിയത്. അതൊരു സ്കൂൾ തലം കോമ്പറ്റീഷനായിരുന്നു, കേരള പിറവിയോടനുബന്ധിച്ച്. അന്നൊക്കെ എനിക്ക് സ്റ്റേജിൽ കയറാന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിട്ടുള്ള കാര്യമായിരുന്നു. വീട്ടിൽ ഞാൻ പാട്ട് പഠിച്ച് വലിയ ആത്മവിശ്വാസത്തോടെ പ്രൈസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുള്ള രീതിയിലായിരിക്കും പോവുക. പക്ഷെ സ്റ്റേജിൽ കയറുമ്പോൾ അതെല്ലാം അവിടെ നിന്ന് പോവും. അപ്പോൾ അന്ന് ഞാൻ ഈ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ മലയാളം ടീച്ചറായിരുന്നു എന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ ചേർത്തത്. അന്നൊക്കെ ഞാൻ എങ്ങനെയും ആ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് ഊരിപ്പോരാൻ നോക്കിയിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ആ ഒരു കവിത എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം ഞങ്ങൾക്കത് ഗ്രൂപ്പായിട്ട് പാടിയത് കൊണ്ടാവും ഞങ്ങൾക്കതിന് പ്രൈസ് കിട്ടിയിരുന്നു. അത് ശ്രീ വള്ളത്തോൾ നാരായണ മേനോന്റെ ഏത് വിദേശം എന്ന് പറഞ്ഞ കവിതയാണത്. വളരെ അർത്ഥവത്തായി നമ്മുടെ ഓരോ കേരളീയർ കേൾക്കുമ്പോൾ നമുക്കത് ഒരു അഭിമാനം തോന്നുന്ന ഒരു കവിതയാണത്.

റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിലേക്ക് ഞാൻ പങ്കെടുക്കാൻ വന്നപ്പോൾ ആദ്യം എന്നോട് സാറ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ അനുഭവങ്ങളും അതിനെ ലയിച്ചുള്ള അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ചില പാട്ടുകൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ, അങ്ങനെ അവതരിപ്പിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചോദ്യം, എനിക്ക് 19 വയസ്സായിട്ടേ ഉള്ളൂ, അപ്പം ഇത്രയും കാലയളവിൽ എനിക്ക് എന്ത് അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ മറന്നു കിടന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റി. അപ്പം ഞാൻ മനസ്സിലാക്കി എനിക്ക് ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് കരഞ്ഞ സംഭവത്തേക്ക് ഓർത്തിട്ട് എനിക്കിപ്പോൾ ഓർത്തപ്പോൾ അത് ചിരിയാണ് വന്നത്. എനിക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അതിപ്പോൾ നല്ലതാണേലും ചീത്തയാണേലും അതൊന്നും ചെറുതല്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു ശരിക്കൊരു ട്രിപ്പ് ഡൗൺ ദ മെമ്മറി ലെയിൻ എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് എൻ്റെ പഴയ അനുഭവങ്ങളൊക്കെ ഓർത്തെടുക്കാൻ അവസരം തന്ന് റേഡിയോ കൊച്ചി 90 FM ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ടും കൂടെ പാടണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. ഇതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായികയുടെ പാട്ടാണ്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗനിരക്ക് തടയാനും രോഗനിർണയത്തിലും ചികിത്സയിലും പുതിയ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ കൈവരിക്കാനുമുള്ള സംരംഭങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രഖ്യാപിച്ചു. ആസ്റ്റർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ആസ്റ്റർ ക്വാളിറ്റി കെയർ ക്യാൻസർ കോൺക്ലേവ് അഥവാ എക്യൂസികോൺ 2026 ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ പ്രതിരോധത്തിനും നൂതന ചികിത്സാ രീതികൾക്കും വലിയ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കൃത്യമായി വ്യായാമം ചെയ്യുന്ന ആരോഗ്യമുള്ള യുവാക്കളിൽ പോലും ഇന്ന് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും പ്രാരംഭഘട്ടത്തിൽ രോഗം തിരിച്ചറിയാൻ കഴിയാത്തത് വെല്ലുവിളിയാണ്. ഈ സെമിനാറിലെ ചർച്ചകളും നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിജീവിതർക്കുള്ള വിവിധ പിന്തുണകൾ, ഓൺലൈൻ ക്ലാസുകൾ, സഹായങ്ങൾ എന്നിവ നൽകുന്നതിനൊപ്പം സ്ഥാനാർബുദ നിർണയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്വയം പരിശോധനാ രീതികളെക്കുറിച്ചും വിവിധ മേഖലകളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318C അസോസിയേഷൻ ഓഫ് കൺസൾട്ടന്റ് കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും ചേർന്ന് സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടപ്പിലാക്കുന്ന മൈൻഡ് ഫുൾ പ്രോജക്ടിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. നോർത്ത് പറവൂരിലെ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലാണ് ചടങ്ങ് നടന്നത്. ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ VS ജയേഷ് അധ്യക്ഷനായിരുന്നു. കുട്ടികൾക്ക് മാതാപിതാക്കൾ ഏറ്റവും പ്രധാനമായി നൽകേണ്ടത് സമാധാനപരമായ ഒരു കുടുംബ അന്തരീക്ഷമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന രീതികൾ ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. പല മാനസിക പ്രയാസങ്ങളും കുട്ടികൾ അനുഭവിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് പലപ്പോഴും അത് തിരിച്ചറിയാൻ സാധിക്കുന്നുമില്ല. ഇന്നത്തെ കുട്ടികൾ വളരെ മിടുക്കന്മാരാണെന്നും അവരുടെ കൂടെ ചേർന്ന് അവരെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ മാതാപിതാക്കൾക്കും കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ശാസ്ത്രീയമായി തന്നെ നടത്തുന്ന മൈൻഡ് ഫുൾ പേരന്റിംഗ് എന്ന ട്രെയിനിങ് സമൂഹത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ആലുവ രാജഗിരി ആശുപത്രിയിൽ കുട്ടികളിലെ നാഡി പേശി സംബന്ധമായ തകരാറുകൾ തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് മികച്ച പരിചരണം നൽകുന്നതിനായി ആരംഭിച്ച പീഡിയാട്രിക് ന്യൂറോമസ്കുലർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ നിർവഹിച്ചു. രാജഗിരി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി CMI അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ പരിചരണത്തോടൊപ്പം വെല്ലുവിളികളെ അതിജീവിക്കാൻ കുട്ടികളെയും കുടുംബത്തെയും പ്രാപ്തരാക്കുകയാണ് പുതിയ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പീഡിയാട്രിക് ന്യൂറോ ഓർത്തോപീഡിക്സ് വിഭാഗങ്ങൾക്ക് പുറമെ മെഡിക്കൽ ജനറ്റിക്സ്, ഫിസിക്കൽ മെഡിസിൻ, റീഹാബിലിറ്റേഷൻ എന്നിവയും ചേർന്നാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം. കാർഷിക മേഖലയെ ആധുനീകരിച്ച് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് മുഖ്യ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. സർക്കാർ നടപ്പാക്കുന്ന 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഹോർട്ടികോർപ്പ് കാക്കനാട്ട് നിർമ്മിച്ച സംയോജിത പാക്ക് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിവകുപ്പിന്റെ വിവിധ ലാബുകളിലായി നടത്തിയ പരിശോധനയിൽ 1258 ഇനം പച്ചക്കറി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ 62 അപകടകരമായ രീതിയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി മന്ത്രി വെളിപ്പെടുത്തി. പണം നൽകി വിഷം വാങ്ങുന്ന അവസ്ഥ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതിന് പരിഹാരമായി കേരളത്തിന്റെ നഷ്ടപ്പെട്ട കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനാശത്തിന് കർഷകർക്കുള്ള നഷ്ടപരിഹാരത്തുക ഇരട്ടിയാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വിളവെടുപ്പിന് മുൻപും ശേഷവും കർഷകർക്ക് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പാക്ക് ഹൌസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഉമാ തോമസ് MLA അധ്യക്ഷത വഹിച്ചു. അത്യാധുനിക ശുചീകരണ പ്രക്രിയയിലൂടെ കീടനാശിനിയും അഴുക്കും നീക്കി സർക്കാർ സർട്ടിഫിക്കറ്റോടെ പച്ചക്കറികൾ ഇനി വിപണിയിലെത്തും. വിവിധ ഇനം പച്ചക്കറികളുടെ കഴുകലിനും ശാസ്ത്രീയ സംസ്കരണത്തിനുമായി ഹോർട്ടികോർപ്പ് കാക്കനാട്ട് സ്ഥാപിച്ച സംയോജിത പാക്ക് ഹൌസിൽ ഇലക്കറികൾ മുതൽ മണ്ണിനടിയിൽ വളരുന്ന വിളകൾ വരെ വൃത്തിയാക്കാനുള്ള സംവിധാനമുണ്ട്. കീടനാശിനികളുടെ അംശം പോലും ശേഷിപ്പിക്കാത്തതാണ് ഹോർട്ടികോർപ്പിലെ പച്ചക്കറികളുടെ ഓസോൺ വാഷ്. ഓസോൺ വാതകം വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന കുമിളകൾ ഉപയോഗിച്ചാണ് പച്ചക്കറികളും പഴങ്ങളും കഴുകി വൃത്തിയാക്കുന്നത്. പുറംഭാഗത്തെ കീടനാശിനി ശേഷിപ്പുകളും ബാക്ടീരിയകളും സൂക്ഷ്മാണുക്കളും ഇതുവഴി നശിപ്പിക്കപ്പെടും. മണ്ണ് പുരണ്ട പച്ചക്കറികൾ വൃത്തിയാക്കുന്ന മഡ്ഡി വെജിറ്റബിൾ വാഷിൽ ഉരുളക്കിഴങ്ങ്, ചേന, കാരറ്റ്, മരച്ചീനി ഉൾപ്പെടെയുള്ള വിളകളാണ് ശുചീകരിക്കുന്നത്. ഇലക്കറികൾ കഴുകാനും പ്രത്യേകം സംവിധാനമുണ്ട്. കഴുകൽ പ്രക്രിയയ്ക്ക് ശേഷം പച്ചക്കറികൾ കൺവെയർ ബെൽറ്റ് വഴി കടത്തിവിട്ട് ശാസ്ത്രീയമായി ഉണക്കി ഗ്രേഡിംഗ് നടത്തിയ ശേഷമാണ് പാക്ക് ചെയ്ത് ലേബൽ പതിച്ച് വിപണിയിലെത്തിക്കുന്നത്. പുകച്ചു പഴുപ്പിക്കുന്ന നാടൻ സംവിധാനത്തിന് പകരം താപനില ശാസ്ത്രീയമായി ക്രമീകരിച്ച അറയിലാണ് ഇവിടെ വാഴപ്പഴങ്ങൾ പഴുപ്പിക്കുന്നത്.

0: ഉണ്ടാക്കുന്നത്.
1: കാരറ്റ് പോലുള്ള പച്ചക്കറികൾ കഴുകി ഉണക്കിയ ശേഷം കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിക്കാനുള്ള കോൾഡ് സ്റ്റോറേജും ഇവിടെയുണ്ട്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ ടി വി സെന്റർ ജംഗ്ഷന് സമീപം ഹോർട്ടികോർപ്പ് വളപ്പിലാണ് സംയോജിത പാക്ക് ഹൌസ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നബാർഡും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും സാമ്പത്തിക സഹായം നൽകി. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന വിളകളുടെ ശുചീകരണവും ശാസ്ത്രീയ സംസ്കരണവും ഇവിടെ നടത്തും. ട്രയൽ റൺ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടത്തി. പൂർണ്ണതോതിലുള്ള പ്രവർത്തനം ഒരു മാസത്തിനകം തുടങ്ങും. സ്വകാര്യ സഹകരണ മേഖലയിൽ നിലവിലുള്ള അത്യാധുനിക പഴം പച്ചക്കറി ശുചീകരണ സംസ്കരണ യൂണിറ്റ് സർക്കാർ തലത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. കനത്ത കാറ്റിലും മഴയിലും പെരുമ്പാവൂർ ഓടക്കാലി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:10 സംഭവം. വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടു പോയതിനു ശേഷം അപകടം സംഭവിച്ചതിനാൽ വൻ ദുരന്തവും ആളപായവുമാണ് ഒഴിവായത്. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ പ്രദേശത്ത് ശക്തമായ മഴയും കനത്ത കാറ്റും ഉണ്ടായിരുന്നു. കോൺക്രീറ്റിൽ ഉറപ്പിച്ച ഇരുമ്പ് തൂണുകൾക്ക് മുകളിൽ ഷീറ്റ് മേഞ്ഞ ഓഡിറ്റോറിയം ഇതിനിടെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു വീഴുകയായിരുന്നു. മഴയുള്ള സമയങ്ങളിൽ കുട്ടികളുടെ അസംബ്ലി ചേരുന്നതും ഉച്ചഭക്ഷണം കഴിക്കുന്നതും കുട്ടികൾ കളിക്കുന്നതുമെല്ലാം ഈ ഓഡിറ്റോറിയത്തിലാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 2 മുൻപാണ് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ തകരാർ മൂലം ചോർന്നൊലിക്കുന്ന പാർപ്പിട സമുച്ചയം സുരക്ഷിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് KLCA കൊച്ചി രൂപതാ സമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതീകാത്മകമായി മെടഞ്ഞ ഓലകൾ കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. KLCA കൊച്ചി രൂപത ഡയറക്ടർ റെവറന്റ് ഫാദർ ആന്റണി കുഴിവേലി ധർണ ഉദ്ഘാടനം ചെയ്തു. KLCA കൊച്ചി രൂപത പ്രസിഡന്റ് TA ഡാൽഫിൻ അധ്യക്ഷത വഹിച്ചു. ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുക, ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക, ഉദ്യോഗസ്ഥർ, കരാറുകാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ പങ്കാളിത്തം പുറത്തു കൊണ്ടുവരികയും അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്യുക, കോളനി നിവാസികൾക്ക് പുനരധിവാസം ഉറപ്പാക്കുക, ഫ്ളാറ്റിന്റെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ നിവാസികൾക്ക് വീട്ടുവാടക അനുവദിക്കുക എന്നിവയാണ് KLCA മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. KLCA രൂപതാ സമിതി ഫ്ളാറ്റ് നിവാസികൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ക്യൂൻസ് വാക്വേയിലും ഗോശ്രീ ചാത്യാത്ത് റോഡിലും വികസന പ്രവർത്തനങ്ങൾ നടത്താനും കിയോസ്കുകൾ സ്ഥാപിക്കാനും ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി അഥവാ ജിഡയ്ക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കിയോസ്ക് നിർമ്മാണം വിലക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് AK പ്രീത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ജിഡയും നിർമ്മാണ കരാർ ലഭിച്ച സി ജേക്കപ്പൻ കമ്പനിയും നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഉത്തരവ്. ത്രിത്വം അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. എറണാകുളം വില്ലേജിൽ ജിഡയ്ക്ക് പതിച്ചു നൽകിയ 25 ഭൂമിയിലാണ് റോഡും വോക്ക്വേയും സ്ഥിതി ചെയ്യുന്നതെന്നും ഇതിന്റെ വികസന ചുമതല ജിഡയ്ക്കാണെന്നും കോടതി വ്യക്തമാക്കി. 25 വീണ്ടെടുത്ത ഭൂമി വൈപ്പിൻ ബ്രിഡ്ജസ് പദ്ധതിയുടെയും പ്രദേശത്തിന്റെ വികസനത്തിന്റെയും ഭാഗമായി ജിഡയ്ക്ക് പതിച്ചു നൽകിയതാണെന്ന് കോടതി വിലയിരുത്തി. ഈ ഭൂമി കൊച്ചി കോർപ്പറേഷന് നിക്ഷിപ്തമായിട്ടില്ല. പറവൂർ കച്ചേരി മൈതാനിൽ പുതിയ സബ് ട്രഷറി കെട്ടിടം നിർമ്മിക്കാൻ 4 കോടി രൂപയുടെ ഭരണ അനുമതി ലഭിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കാലപ്പഴക്കത്താൽ 2 മുൻപ് തകർന്നു വീണ പഴയ സബ് ട്രഷറി സ്ഥിതി ചെയ്തിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയത് നിർമ്മിക്കുക. 6,500 ചതുരശ്ര അടിയുള്ള ഇരുനില കെട്ടിടമാണ് പണിയുന്നത്. പഴയ ട്രഷറി പൊളിച്ചു മാറ്റാനുള്ള അനുവാദം ട്രഷറി വകുപ്പിൽ നിന്ന് ലഭ്യമാക്കി. ലേലം ചെയ്യാനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പൈതൃക കോടതിയുടെ മനോഹാരിതയും തനിമയും നിലനിർത്തി അതേ മാതൃകയിലാണ് 19 സബ് ട്രഷറി കെട്ടിടം പണിയുന്നത്. ട്രഷറിയിലേക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാൻ സോളാർ പാനലുകൾ സ്ഥാപിക്കും. പൂർണ്ണമായും ശീതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ സബ് ട്രഷറി ആയിരിക്കും പറവൂർ ട്രഷറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർമ്മാണ ചുമതല. കേരളത്തിൽ ഈ ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 9, 10 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂർ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 11 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂർ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പെരുമ്പാവൂർ നഗരസഭ 24 വാട്ടർ അതോറിറ്റി പൈപ്പിലൂടെ ലഭിക്കുന്നത് ദുർഗന്ധമുള്ള മലിനജലമെന്ന് പരാതി. നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് ആശ്രയിക്കുന്നത്. മലിനജലം ലഭിച്ചു തുടങ്ങിയതോടെ കിണർ സൌകര്യമില്ലാത്തവർ വീടൊഴിഞ്ഞു. നഗരത്തിൽ മലിനജലം ഒഴുകുന്ന കാനയിലൂടെയാണ് ജലവിതരണ പൈപ്പുകളും സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പൈപ്പുകൾ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോവുകയോ പൊട്ടുകയോ ചെയ്താൽ അതിലൂടെ മലിനജലം പൈപ്പിനകത്തേക്ക് കയറും. പിറവം ടൗണിൽ പല ഭാഗത്തും ജലവിതരണ കുഴൽ പൊട്ടി കുടിവെള്ളം വലിയ തോതിൽ പാഴാകുന്നു. പെരുവ, പിറവം, പെരുവംമൂഴി റോഡ് പണിയുടെ ഭാഗമായി റോഡ് താഴ്ത്തുമ്പോഴാണ് പൈപ്പുകൾ ഏറെയും പൊട്ടുന്നത്. സമയത്ത് നന്നാക്കാത്തതുമൂലം ഓരോ മണിക്കൂറിലും 100,000 കുടിവെള്ളമാണ് നഷ്ടമാകുന്നത്. പൈപ്പുകൾ പൊട്ടുന്നത് പതിവായതോടെ പിറവത്തെ കുടിവെള്ള വിതരണം തകരാറിലായി. കരാറുകാർ പിന്മാറിയതോടെ ജല അതോറിറ്റി അധികൃതർ നേരിട്ട് തൊഴിലാളികളെ കൂലിക്ക് നിർത്തിയാണ് നന്നാക്കുന്നത്.

എന്നാൽ ഇതിന് ആവശ്യത്തിന് തൊഴിലാളികൾ കിട്ടാറില്ല. ഇത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. മൂവാറ്റുപുഴ പേഴക്കാപ്പിള്ളി ചേന്നേരത്തടം ചേന്നരയിൽ റഫീഖിന്റെ വീട്ടിലെ കുതിരയ്ക്ക് കുഞ്ഞു പിറന്നു. റഫീഖ് ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് 1,50,000 രൂപയ്ക്ക് വാങ്ങിയ ലിസാസ് എന്ന 6 വയസ്സുകാരി കുതിരയാണ് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ജനിച്ചയുടൻ എഴുന്നേറ്റ് ഓടി തുടങ്ങിയ കുതിരക്കുട്ടി ഏവർക്കും കൗതുകമായി. 26 വർഷമായി കുതിരകളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് റഫീഖ്. കുതിരസവാരിയിൽ വൈദഗ്ധ്യമുള്ള അദ്ദേഹം 13 വർഷമായി മലയാറ്റൂർ ടോളിൻസ് ഇന്റർനാഷണൽ സ്കൂളിൽ ഹോഴ്സ് റൈഡിംഗ് പരിശീലകനാണ്. കുതിരസവാരി പഠിക്കാൻ താൽപര്യമുള്ളവർക്ക് സ്വന്തം വീട്ടിലും പരിശീലനം നൽകുന്നുണ്ട്. കാക്കനാട് കിൻഫ്ര പാർക്കിൽ കൂടിളകിയെത്തിയ കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് കുത്തേറ്റു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ഗുരുതര കുത്തേറ്റ കിൻഫ്ര പാർക്ക് കവാടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കോലഞ്ചേരി പനിച്ചിയിൽ ടി മനോജിനെ തൃക്കാക്കര മുനിസിപ്പൽ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിൻഫ്ര പാർക്കിന് സമീപത്തെ അക്കേഷ്യ മരക്കൂട്ടത്തിലെ കടന്നൽ കൂടാണ് ഇളകിയത്. കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയിലെ പുതിയ ടെർമിനലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. കടമക്കുടി പാലിയം തുരുത്ത് ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഈ ടെർമിനലുകളിലേക്കുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. 1 മാസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് വിലയിരുത്തൽ. KMRL കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ മാനേജിംഗ് ഡയറക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിലാണ് വിലയിരുത്തൽ ഉണ്ടായത്. എറണാകുളം സുഭാഷ് പാർക്കിന് സമീപം നിർമ്മാണം ആരംഭിച്ച ടെർമിനലിന്റെ പൈലിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. 30 പൈലിംഗ് ജോലികളും 5 പൈൽ ചിപ്പിങ്ങും പൂർത്തിയാക്കും. ഇടക്കൊച്ചി വരാപ്പുഴ ടെർമിനലുകൾ, ഹൈക്കോടതി ടെർമിനലിലെ OCC, KWML ഓഫീസ് സൌകര്യങ്ങൾ എന്നിവയുടെ കരാറുകൾ ഉടൻ നൽകാൻ കഴിയും. കൂടാതെ ബോൾഗാട്ടി, വൈറ്റില, സൌത്ത് ചിറ്റൂർ, കാക്കനാട്, കടമക്കുടി എന്നിവിടങ്ങളിലെ ബോട്ട് ചാർജർ ഇൻഫ്രാസ്ട്രക്ചർ ടെൻഡറുകൾ പുറപ്പെടുവിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഓർഡർ ചെയ്ത 23 ബോട്ടുകളിൽ 20 എണ്ണം ഇതിനകം ലഭിച്ചു. ശേഷിക്കുന്നവയിൽ 1 ബോട്ട് ഡിസംബറിലും ബാക്കി 2 എണ്ണം 2028 ജൂണിലും ലഭിക്കും. 100 പേർക്ക് സഞ്ചരിക്കാവുന്ന 15 ബോട്ടുകൾക്കായി ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് പൂർത്തിയായ 16 ഫ്ലോട്ടിംഗ് ജെട്ടികളിൽ 2 എണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവ ഡ്രഡ്ജിംഗിന് ശേഷം 2026 ഡിസംബറിനകം പൂർണ്ണമായി സ്ഥാപിക്കും. കൊച്ചിയിലെ വിജയകരമായ മാതൃക പിന്തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും കൺസൾട്ടൻസി സേവനം നൽകാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് കഴിയുന്നുണ്ട്. ഇക്കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും കാര്യക്ഷമമായതും വിശ്വസ്തവുമായ സ്ഥാപനം കൊച്ചി വാട്ടർ മെട്രോ ആണ്. കൊച്ചി സഹോദരൻ അയ്യപ്പൻ റോഡിൽ മെട്രോ തൂണുകളോട് ചേർന്നുള്ള ഭാഗത്തെ നിരപ്പ് വ്യത്യാസം മൂലമുള്ള അപകടക്കെണി പരിഹരിക്കാൻ വിദഗ്ധ സംഘം ഇടപെടൽ നടത്തി. 1 തവണ നിരപ്പാക്കി റീടാറിംഗ് നടത്തിയിട്ടും പിന്നീടും ഉയരവ്യത്യാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിക്കാനും പരിഹാരമാർഗം കണ്ടെത്താനും കോഴിക്കോട് NIT നിന്നുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തി. NIT സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർ MVLR ആഞ്ജനേയിലുവിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് മനോരമ ജംഗ്ഷൻ മുതൽ കടവന്ത്ര മെട്രോ സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് പരിശോധന നടത്തിയത്. രാവിലെ 10 തുടങ്ങിയ പരിശോധന 12 മണിവരെ നീണ്ടു. റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആഞ്ജനേയിലു. മെട്രോ തൂണിന് താഴെ റോഡിടിഞ്ഞ് താഴ്ന്ന ഭാഗത്തെ ഉയരവ്യത്യാസം അളന്ന് തിട്ടപ്പെടുത്തി. മെട്രോ തൂണിനായി പൈലിംഗ് നടത്തിയ ഭാഗമാണ് ഉയർന്നു നിൽക്കുന്നത്. തുടർന്ന് ഇവിടെ നിന്ന് റോഡ് തുരന്ന് മണ്ണിന്റെ സാമ്പിളുകളും സംഘം പരിശോധിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നഗരസഭ അറ്റകുറ്റപ്പണി ആരംഭിക്കുക. 1 തവണ റീടാർ ചെയ്തിട്ടും റോഡ് പിന്നെയും താണ സാഹചര്യത്തിൽ വീണ്ടും പണം മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയാൽ ഇത് പാഴാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ശാശ്വത പരിഹാരമാർഗം കണ്ടെത്താൻ നഗരസഭ NIT സംഘത്തിന്റെ സഹായം തേടിയത്. മറൈൻ ഡ്രൈവിൽ 10 ഒക്ടോബർ നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി വേമ്പനാട്ട് കായലിൽ വാട്ടർ മെട്രോ ബോട്ട് ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി. ശനിയാഴ്ച ഹൈക്കോർട്ട് വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, ഹൈക്കോർട്ട് ഐലൻഡ് മട്ടാഞ്ചേരി റൂട്ടുകളിലെ വാട്ടർ മെട്രോ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയായിരിക്കും നിയന്ത്രണം. എന്നാൽ മട്ടാഞ്ചേരിയിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡ് വഴി ഫോർട്ട് കൊച്ചി വൈപ്പിൻ ഭാഗത്തേക്ക് സർവീസ് ഉണ്ടായിരിക്കും. റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി തുടരുന്നു. കൊച്ചി നഗരത്തിൽ നിന്നും വൈകുന്നേരങ്ങളിലെ വേണാട് എക്സ്പ്രസിലെ രൂക്ഷമായ തിരക്കിന് പരിഹാരമായി എറണാകുളം, കോട്ടയം, ചെങ്ങന്നൂർ, കൊല്ലം റൂട്ടിൽ പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. പുതിയ ട്രെയിനിന്റെ ആദ്യ സർവീസ് 10 ദിവസത്തിനകം ആരംഭിക്കുമെന്ന് മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നേരിൽ കണ്ട് വേണാട് എക്സ്പ്രസിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ കാണിച്ച് വിഷയം വിശദമായി ബോധ്യപ്പെടുത്തിയിരുന്നു. ഓഫീസ് സമയം കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് കോട്ടയം, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, ശാസ്താംകോട്ട, കൊല്ലം തുടങ്ങിയ മേഖലകളിലേക്ക് മടങ്ങുന്ന 1,000,000 സ്ഥിരം യാത്രക്കാരെയാണ് ഈ ദുരിതം നേരിട്ട് ബാധിക്കുന്നത്. വേണാട് എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുൻപായി ഒരു പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കണമെന്നായിരുന്നു റെയിൽവേ മന്ത്രിയോട് പ്രധാനമായും ആവശ്യപ്പെട്ടത്. എറണാകുളത്ത് നിന്ന് കോട്ടയം, ചെങ്ങന്നൂർ വഴി കൊല്ലം വരെയുള്ള സർവീസായി ആരംഭിച്ച് തുടർന്ന് കൊല്ലത്ത് നിന്ന് പുനലൂരിലേക്ക് സർവീസ് നീട്ടുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്.

കൊച്ചി നഗരത്തിലെ പ്രധാന ഗതാഗത പാതകളിലൊന്നായ സഹോദരൻ അയ്യപ്പൻ റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ നടപടി തുടങ്ങി. മെട്രോ രണ്ടാംഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന നിലയിലായതിനെ തുടർന്ന് യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. മെട്രോ നിർമ്മാണത്തിനായി റോഡിൽ നടത്തിയ കുഴിയെടുക്കലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിന്റെ നിലവാരത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. മഴ ശക്തമായതോടെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെടുകയും റോഡിന്റെ ഉപരിതലം തകരുകയും ചെയ്തു. ഇതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി മാറി. ഗതാഗതത്തിന് വലിയ തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ഘട്ടംഘട്ടമായിട്ടായിരിക്കും ജോലികൾ നടത്തുക. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി കലൂർ മുതൽ കാക്കനാട് വരെയുള്ള ഭാഗത്താണ് പ്രധാനമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. റോഡിന്റെ മധ്യഭാഗത്തും വശങ്ങളിലുമായി മെട്രോയുടെ തൂണുകളും മറ്റനുബന്ധ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി റോഡിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണം തുടരുന്ന സാഹചര്യത്തിൽ റോഡിന്റെ പരിപാലനം സംബന്ധിച്ച് നേരത്തെ തന്നെ ആശങ്ക ഉയർന്നിരുന്നു. മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിന് സംഭവിക്കുന്ന കേടുപാടുകൾ കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ടെന്നും നിർമ്മാണ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. റോഡ് പൂർണ്ണമായി തകർന്ന ശേഷം അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പകരം ആവശ്യമായ ഇടങ്ങളിൽ ഇടയ്ക്കിടെ പരിപാലനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. മെട്രോ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ കാക്കനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള ഗതാഗതം കൂടുതൽ സുഗമമാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ നിർമ്മാണ കാലയളവിൽ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് റോഡുകളുടെ നിലവാരം നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. സഹോദരൻ അയ്യപ്പൻ റോഡിലെ അറ്റകുറ്റപ്പണി ഇതിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. MC റോഡിലെ മരോട്ടിച്ചോടിൽ അപകടക്കുരുക്ക് വർദ്ധിപ്പിച്ച് തടിലോറികൾ നിരത്ത് കൈയെടുക്കുന്നു. ഇവിടുത്തെ വേബ്രിഡ്ജിന് മുന്നിൽ റോഡരികിൽ തടി കയറ്റിയ ലോറികൾ നിരയായി കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. രാത്രി 8 മണി കഴിഞ്ഞാൽ ലോറികളുടെ നീണ്ട നിരയായിരിക്കും. ഇതിന് എതിർവശത്തെ CNG പമ്പിലേക്കുള്ള വാഹനങ്ങളുടെ നിരയും റോഡരികിൽ മിക്കവാറും ഉണ്ടാകും. ഇരുവശത്തും വാഹനങ്ങൾ നിരന്നു കിടക്കുന്നത് കാരണം MC റോഡിലൂടെ വാഹനങ്ങളുടെ സഞ്ചാരം ദുഷ്കരമാകുന്നു. ഇവിടെ റോഡിന്റെ ഒരു വശത്ത് മാത്രമേ വൈദ്യുതി വിളക്കുകളുള്ളൂ. അത് പലതും തെളിയുന്നുമില്ല. അതിനാൽ റോഡരികിൽ കിടക്കുന്ന തടി ലോറികൾ കാണാൻ ബുദ്ധിമുട്ടാണ്. വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ അടുത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് തടി ലോറികൾ കാണുക. കാൽനടക്കാർക്കും ഇത് തടസ്സമാകുന്നു. ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 18 രാവിലെ 9 മാക്കേക്കടവിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മന്ത്രിമാരായ PK ബഷീർ, M ലിജു, മോൻസ് ജോസഫ്, MP KC വേണുഗോപാൽ, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് അരൂർ MLA ഡെപ്യൂട്ടി സ്പീക്കറുമായ ഷാനിമോൾ ഉസ്മാൻ, വൈക്കം MLA കെ ബിനിമോൻ, ആലപ്പുഴ കളക്ടർ ഷാജി വി നായർ, പൊതുമരാമത്ത് വകുപ്പ് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ T രേഖ എന്നിവർ അറിയിച്ചു. പാലത്തിന്റെയും അപ്രോച്ച് റോഡുകളുടെയും നിർമ്മാണം പൂർണ്ണമായി. സുരക്ഷാരേഖകൾ വരയ്ക്കുന്നത്, സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് തുടങ്ങിയവ പുരോഗമിക്കുകയാണ്. തെരുവ് വിളക്കുകൾക്ക് വൈദ്യുതി കണക്ഷനും ഉടൻ ലഭ്യമാകും. ഇതിന്റെ ആദ്യഭാഗമായി തുറവൂർ തൈക്കാട്ടുശേരി പാലം നിർമ്മാണം 2015 പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ടമാണ് മാക്കേക്കടവ് നേരേക്കടവ് പാലം. ആലപ്പുഴ തൈക്കാട്ടുശേരി പഞ്ചായത്തിന്റെ ഭാഗമാണ് മാക്കേക്കടവ്. കോട്ടയം ഉദയനാപുരം പഞ്ചായത്തിന്റെ ഭാഗമാണ് നേരേക്കടവ്. 800 മീറ്റർ നീളത്തിലും ഇരുവശങ്ങളിലും നടപ്പാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. 22 സ്പാനുകളാണ് പാലത്തിനുള്ളത്. പാലത്തിന്റെ ഇരുകരകളിലുമായി 60 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും ഇരുകരകളിലും സർവീസ് റോഡുകളുമുണ്ട്. പാലം തുറക്കുമ്പോൾ മാക്കേക്കടവിലേക്കുള്ള റോഡുകളുടെയും കവലകളുടെയും വികസനം കൂടി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മനോഹര ദേശമായതിനാൽ പാലം തുറന്നാൽ ജനത്തിരക്ക് ഇനിയും വർദ്ധിക്കാൻ ഇടയുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിന്റെ മനോഹരമായ കാഴ്ചയും ചുറ്റുമുള്ള ഗ്രാമീണ അന്തരീക്ഷവും കായൽക്കാറ്റും ആസ്വദിക്കാൻ നിരവധി പേരാണ് ദിവസവും എത്തുന്നത്. വൈകുന്നേര സമയങ്ങളിലാണ് സന്ദർശകരുടെ തിരക്ക് കൂടുതലും. പാലത്തിലൂടെ കാൽനടയായി അക്കരെ ഇക്കരെ സഞ്ചരിച്ച ശേഷമാണ് മടക്കം. വഴിവിളക്കുകൾ രാത്രി തെളിയാനും പകൽ അണയാനുമുള്ള സ്വയം സംവിധാനം തകിടം മറിഞ്ഞതിനാൽ തൃക്കാക്കര മേഖലയിൽ ചിലയിടങ്ങളിൽ പകലും വഴിവിളക്കൾ കത്തിനിൽക്കുന്നു എന്ന ആക്ഷേപം. തൃക്കാക്കര നഗരസഭയും KICB ചേർന്ന് വൻ തുക മുടക്കി വഴിവിളക്കുകളോടനുബന്ധിച്ച് സ്ഥാപിച്ച ടൈമറുകളുടെ പ്രവർത്തനമാണ് താളം തെറ്റുന്നത്. ഇതുമൂലമാണ് പ്രധാന റോഡുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പകലും വഴിവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നത്. 100 കണക്കിന് ഓട്ടോമാറ്റിക് ടൈമറുകളാണ് വഴിവിളക്കോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ളത്. ചില ടൈമറുകൾ ദിവസങ്ങൾ മാത്രമേ നേരെ ചൊവ്വേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ചിലയിടങ്ങളിൽ വഴിവിളക്കുകൾ അണയുന്നത് നട്ടുച്ചയ്ക്കാണ്. രാത്രിയും പകലും സ്ഥിരമായി കത്തിക്കിടക്കുന്ന വഴിവിളക്കുകളുമുണ്ട്. പകൽ തെളിഞ്ഞു നിൽക്കുന്ന വഴിവിളക്കുകൾ അണയ്ക്കണമെങ്കിൽ നാട്ടുകാരോ കൌൺസിലർമാരോ നേരിട്ടെത്തി ഓഫ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ. നിലവാരം കുറഞ്ഞ ടൈമറുകൾ സ്ഥാപിച്ചതാണ് പ്രശ്നമായതെന്നാണ് വിമർശനം. പണി പൂർത്തിയാകുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയിൽ വെളിച്ചം നൽകാൻ സൌരോർജ്ജ വിളക്കൾ സ്ഥാപിക്കുന്നു. അരൂർ മുതൽ തുറവൂർ വരെയുള്ള 12.75 കിലോമീറ്റർ ദൂരത്തിൽ 960 സൌരോർജ്ജ വിളക്കുകളാണ് സ്ഥാപിക്കുക. ഇതിനായി 425 തൂണുകളാണ് ഉയർത്തുന്നത്. ഉയരപ്പാതയ്ക്ക് മുകളിൽ മധ്യഭാഗത്ത് വരുന്ന മീഡിയനിലാണ് തൂണുകൾ വരുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്ത് ചിറക് കണക്കെ ഇരുവശത്തേക്കും വിളക്കുകൾ വയ്ക്കുന്നത്. ഇവയുടെ മധ്യത്തിൽ സോളാർ പാനലും വരും. പില്ലർ നമ്പർ 40 മുതൽ 205 വരെയുള്ള ഭാഗങ്ങളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. രാത്രി മാത്രം പ്രകാശിക്കുന്ന ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ

പ്രവർത്തിക്കുന്ന സൗരോർജ്ജ വിളക്കുകൾ 30 മീറ്റർ ഇടവിട്ടാണ് സ്ഥാപിക്കുക. ഉയരപാത അവസാനിക്കുന്ന തുറവൂരിൽ രൂപരേഖയിൽ മാറ്റം വരുത്തിയതിനാൽ ഇവിടെ ജംഗ്ഷനിൽ വലിയ ഉയരവിളക്ക് വരും. 354-ാമത്തെ ഒറ്റ തൂണിന് ശേഷം തുറവൂർ പറവൂർ റീച്ചിൽ ഇരുവശത്തും 2 തൂണുകളിലാണ് പാതയൊരുങ്ങുന്നത്. 12 തൂണുകളാണ് ഇരുവശങ്ങളിലുമായി നിർമ്മിക്കുന്നത്. ഈ ഭാഗത്തെ ജോലികൾ കരാറെടുത്തിരിക്കുന്നത് മറ്റൊരു കമ്പനിയാണ്. അതിനാലാണ് 354-ാം നമ്പർ തൂണിന് കിഴക്ക് ഭാഗത്ത് തൈക്കാട്ടുശ്ശേരി റോഡിന് മധ്യത്തിലായി വലിയ തൂണൊരുക്കി വെളിച്ചം ഉറപ്പാക്കുക. ഇത് അരൂർ മുതൽ തുറവൂർ വരെ കരാർ ഏറ്റെടുത്ത കമ്പനിയാണ് ചെയ്യുന്നത്. നിലവിൽ ഇതിനായി തുറവൂർ ജംഗ്ഷന് മധ്യത്തിൽ വലിയ കുഴിയെടുത്തിട്ടുണ്ട്. അരൂർ മുതൽ തുറവൂർ വരെയുള്ള നിർമ്മാണ ജോലികൾ ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് കരാർ കമ്പനിയുടെ വാഗ്ദാനം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര ടെർമിനലിലെ പുറപ്പെടൽ വിഭാഗത്തിലെ സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിൽ കുട്ടികൾക്കായി പുതിയ പ്ലേ സോൺ തുറന്നു. സി എൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് പ്ലേ സോൺ ഉദ്ഘാടനം ചെയ്തു. 900 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്ലേ സോണിൽ കുട്ടികൾക്കായി മിനി ഫുട്ബോൾ ഏരിയ, സ്ലൈഡുകൾ, ബോൾ പിറ്റ്, ഊഞ്ഞാലുകൾ, ബോർഡ് ഗെയിമുകൾ, ട്രാംപോളിൻ തുടങ്ങിയ സൌകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കാനായി പ്രത്യേക റീഡിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. അതിവേഗം വളരുന്ന കോഫി ഷോപ്പ് ബ്രാൻഡായ തേർഡ് വേവ് കോഫി കൊച്ചിയിൽ പനമ്പിള്ളി നഗറിലും ചിറ്റേത്തുകരയിലുമായി പുതിയ 2 കഫേകൾ തുറന്നു. വിശാഖപട്ടണം, ജലന്ധർ, ലഖ്നൗ, ലുധിയാന എന്നിവിടങ്ങളിലേക്കുള്ള സമീപകാല വിപുലീകരണത്തിന് പിന്നാലെയാണ് കൊച്ചിയിലേക്കുള്ള പ്രവേശനം. ഇതോടെ ബ്രാൻഡ് സാന്നിധ്യമുള്ള വിപണികളുടെ എണ്ണം 27 ആയി. ദക്ഷിണേന്ത്യയിലെ കഫേകളുടെ എണ്ണം 104 ആയി ഉയർന്നു. യുവാക്കൾ, പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ, കോഫി പ്രേമികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് കഫേകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനകം ഇന്ത്യയിലാകെ 259 കോഫി ഷോപ്പുകളുള്ള തേർഡ് വേർഡ് കോഫി ആദ്യമായാണ് കേരളത്തിലെത്തുന്നത്. തേർഡ് വേർഡ് കോഫി ആപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. മുൻകൂട്ടി ഓർഡർ ചെയ്യാനുള്ള സൌകര്യം, പ്രത്യേക ലോയൽറ്റി ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ആപ്പിൽ ലഭ്യമാണ്. KSRTC ബസ്സുകൾ വഴിയിൽ പണിമുടക്കുമ്പോൾ 1000 വട്ടം ഡിപ്പോകളിലെത്തിച്ച പഴയ വർക്ക്ഷോപ്പ് ബസ്സുകൾ യാത്ര അവസാനിപ്പിച്ചു. കേരളത്തിലാകെ ഉണ്ടായിരുന്ന ഇത്തരം ബസ്സുകൾ അനേകം കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പിംഗ് നയത്തിന്റെ ഭാഗമായി പൊളിക്കുകയാണ്. പലതും 50-ലേറെ വർഷം പഴയ ബസ്സുകൾ മുൻകാലത്ത് രൂപമാറ്റം നടത്തിയതാണ്. ആലുവ റീജിയണൽ വർക്ക്ഷോപ്പിലാണ് മേഖലയിലെ വാഹനങ്ങൾ പൊളിക്കുന്നത്. പകരക്കാരായി താരതമ്യേന പഴക്കം കുറഞ്ഞ ഓർഡിനറി ബസ്സുകൾ രൂപമാറ്റം ചെയ്യുന്നുണ്ട്.

0: റേഡിയോ കൊച്ചു ഇന്ത്യ ഫെമിനിസ്റ്റ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസാണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക
1: നിർവഹണം നന്ദിനി. നിർവഹണ സഹായം നിഖിൽ എബ്രഹാം. യാത്രയുടെ അന്ത്യം.
2: മലയാള സിനിമാ ചരിത്രത്തിൽ കെ ജി ജോർജ് എന്ന ചലച്ചിത്ര ആചാര്യനുള്ള സ്ഥാനം അവിസ്മരണീയമാണ്. സമാന്തര സിനിമകളും കച്ചവട സിനിമകളും തമ്മിലുള്ള അതിർവരമ്പിൽ നിന്നുകൊണ്ട് ഇവ രണ്ടിന്റെയും നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് മോശം പ്രവണതകളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തനിക്ക് പറയാനുള്ള രാഷ്ട്രീയം ചലച്ചിത്രമെന്ന മാധ്യമത്തിന്റെ സാധ്യതകൾ വഴി വിളിച്ചു പറഞ്ഞ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച സൃഷ്ടികൾ ഇത്രമാത്രം സംഭാവന ചെയ്ത മലയാള സിനിമാ സംവിധായകർ കുറവാണ്. കെ ജിയുടെ സിംഹാസനം ഇന്നും അയാളുടേതായി തുടരുന്നു. അയാളുടേതായ എന്തോ ഒന്ന്, അയാളുടെ മാത്രമായ എന്തോ ഒന്ന് ആ സിനിമകൾക്കുണ്ട്. തന്റെ ഒരു സിനിമ മറ്റൊന്നിൽ നിന്ന് പരമാവധി വ്യത്യസ്തമാക്കുക എന്ന തത്വം വല്ലാതെ പിന്തുടർന്ന ഒരു ചലച്ചിത്രകാരനാണ് കെ ജി ജോർജ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി സംവിധാന സഹായത്തിൽ തുടങ്ങി നിർമ്മാണം വരെ വിവിധ ചലച്ചിത്ര മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചു. കെ ജി ജോർജ് സിനിമകൾ ബഹുഭൂരിപക്ഷവും കൈകാര്യം ചെയ്തത് മനുഷ്യ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ആത്മസംഘർഷങ്ങളായിരുന്നു. കഴമ്പുള്ള പ്രമേയങ്ങൾ വളരെ റിയലിസ്റ്റിക്കായി ചിത്രീകരിച്ച, പക്ഷേ കഥ പറയലിൽ പുതുവഴികൾ വെട്ടിത്തുറന്ന, അനാവശ്യ ഗാനരംഗങ്ങൾ പോലും സിനിമയിൽ ഉൾക്കൊള്ളിക്കാതെ എന്നാൽ കഥാഗതിയിൽ സ്വാഭാവികമായി ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മലയാള സിനിമാ സംവിധായകൻ എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. കെ ജി ജോർജ് സംവിധാനം ചെയ്തവയിൽ ദൂരദർശൻ നിർമ്മിച്ച ചലച്ചിത്രമാണ് യാത്രയുടെ അന്ത്യം. വാണിജ്യാടിസ്ഥാനത്തിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചല്ല സിനിമ നിർമ്മിച്ചത്. കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾക്കുള്ള പ്രോത്സാഹനമായി ദൂരദർശൻ സിനിമകൾക്കായി പണം മുടക്കാറുണ്ട്. ഇങ്ങനെയാണ് യാത്രയുടെ അന്ത്യം പിറക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ പാറപ്പുറത്തിന്റെ കോട്ടയം മാനന്തവാടി എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് കെ ജി ജോർജും ജോൺ സാമുവലും ഈ സിനിമയുടെ തിരക്കഥ രചിക്കുന്നത്. കെ ജി ജോർജ് പുലർത്തി വന്ന തനതായ ചലച്ചിത്ര രീതിയിലൂന്നി വളരെ മിതമായി പറഞ്ഞുപോയ ഗാനം പോലും കഥാപശ്ചാത്തലത്തിൽ ഇഴുകിച്ചേർന്ന ഒരു സിനിമ. എന്നാൽ കഥ പറയലിൽ അതേ ചലച്ചിത്രകാരന്റെ പല മുൻകാല ചിത്രങ്ങളും പോലെ വലിയ അമ്പരപ്പുകൾ നൽകാത്ത ആഖ്യാനരീതി പുലർത്തിയ ലളിതമായ പശ്ചാത്തല സംഗീതമുള്ള ഒരു സാധാരണ സിനിമ. അതാണ് യാത്രയുടെ അന്ത്യം. പ്രഥമദൃഷ്ട്യ ഇങ്ങനെയാണെങ്കിൽ കൂടി പ്രമേയപരമായി അമ്പരപ്പുകളും ചിന്തകളും പുനർചിന്തകളുമാണ് ഈ സിനിമ നൽകുക.
3: ടെലഗ്രാം ഇന്നലെ രാത്രി അടിച്ചതാണ്. ഇവിടെ എത്താൻ ചിലപ്പോൾ വൈകിയിരിക്കാം. സാറിന് എന്നെ കാണണമെന്ന് പെട്ടെന്ന് തോന്നിയതാകാം. കഴിഞ്ഞ തവണ പിരിയുമ്പോൾ താമസിയാതെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാഴ്ചയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അതെ, പെട്ടെന്ന് തോന്നിയത് തന്നെ. മകളെ വിളിച്ച് പറഞ്ഞു കാണും. അയാളൊരു ടെലഗ്രാം അടിച്ച് വിളിക്കുക, എനിക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ മാറ്റിവെക്കുന്ന സ്വഭാവക്കാരനല്ല. കാര്യങ്ങൾ അപ്പപ്പോ ചെയ്തു തീർത്തില്ലെങ്കിൽ സമാധാനമില്ല. ഇപ്പോൾ അക്ഷമനായി കാത്തിരിക്കുകയാവും. ടെലഗ്രാം രാത്രിയിൽ കിട്ടിയിരിക്കുമെന്നും കാലത്തുള്ള വണ്ടിയിൽ പുറപ്പെട്ട് കാണുമെന്നും വിചാരിച്ചിരിക്കും.
2: യാത്രയുടെ അന്ത്യം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു റോഡ് മൂവിയാണ്.

0: യാത്ര നടക്കുന്നത് പ്രധാനമായും ഒരു KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലും. കഥാനായകൻ മന്ദാരത്തോപ്പ് എന്ന ഗ്രാമത്തിൽ വസിക്കുന്ന തന്റെ സുഹൃത്തിനെ കാണാനുള്ള യാത്രയിലാണ്. അദ്ദേഹത്തിന്റെ പേര് VKV. VKVയുടെ സുഹൃത്തിന്റെ പേര് എബ്രഹാം. VKV അനേകം നോവലുകൾ പ്രസിദ്ധീകരിച്ച ഒരു പ്രശസ്ത സാഹിത്യകാരനാണ്. കഥാനായകനേക്കാൾ പ്രായത്തിനേറെ മൂത്തയാളാണ് സുഹൃത്ത് എബ്രഹാം സർ. ഭാര്യ മരിച്ചിട്ട് 18 വർഷം കഴിഞ്ഞു. മകൾ വിവാഹം കഴിച്ച് നാവികസേനാ ഉദ്യോഗസ്ഥനായ ഭർത്താവിനൊപ്പം പുറം നാട്ടിലാണ്. എബ്രഹാം സർ തികഞ്ഞ കലാസാഹിത്യ ആസ്വാദകനും ചിന്തകനും തരക്കേടില്ലാത്ത എഴുത്തുകാരനും എല്ലാത്തിനും ഉപരിയായി നല്ലൊരു മനുഷ്യനുമാണ്. വീട്ടിൽ സഹായത്തിന് ഒരു ജോലിക്കാരനുള്ളതാണ് അദ്ദേഹത്തിനാകെയുള്ള കൂട്ട്. ഈ ഏകാന്തതയിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു ആശ്വാസമാണ് പ്രിയ എഴുത്തുകാരൻ എഴുതിയ കത്തുകൾ വഴി അവർ തമ്മിൽ ഉരുത്തിരിഞ്ഞ സൗഹൃദം. കേവലം തൂലികാ സുഹൃത്തുക്കളായി ബന്ധമാരംഭിച്ച അവർ പലതവണ പിന്നീട് കണ്ടുമുട്ടി തമ്മിൽ വളരെ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു. സുഹൃത്തിനേക്കാൾ ഒരു മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനമാണ് VKV എബ്രഹാം സാറിന് നൽകിയത്. ജീവിതത്തിൽ ദുഃഖങ്ങളിലും പ്രതിബന്ധങ്ങളിലും പരസ്പരം ആശ്വാസമായിട്ടുണ്ടവർ. VKV ഭാര്യ വത്സലയും ഒന്നിച്ച് മന്ദാരത്തോപ്പിലെ എബ്രഹാം സാറിന്റെ വീട്ടിലെത്തി താമസിച്ച് മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ സൂസന്നയായും ദമ്പതികൾക്ക് അടുപ്പമുണ്ട്. ഈ എബ്രഹാം സർ ഉടനെ തന്റെ വീട്ടിലെത്തണം എന്ന അടിയന്തര ടെലിഗ്രാം സന്ദേശം അയച്ചതിനെ തുടർന്നാണ് VKV അദ്ദേഹത്തെ കാണാൻ വൈകിട്ടത്തെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് പിടിച്ച് യാത്ര തിരിച്ചത്. ഒരു രാത്രിയോളം ദൂരമുണ്ട് ആ നാട്ടിൻ പുറത്തേക്ക്. ടെലിഗ്രാം തലേന്ന് രാത്രി അയച്ചതാണ്, പക്ഷേ ലഭിക്കാൻ വൈകി. എന്തിനായിരിക്കും അദ്ദേഹം അടിയന്തരമായി കാണണം എന്നാവശ്യപ്പെട്ടത്? തമ്മിൽ കണ്ടിട്ട് അധിക നാൾ ആയിട്ടില്ല. സിനിമ ആരംഭിക്കുന്നത് കഥാകാരന്റെ ടാക്സിക്കാർ യാത്രയിലാണ്. VKV തന്റെ സമീപ നഗരത്തിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈകിട്ട് 5:30 മന്ദാരത്തോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ പിടിക്കാനുള്ള ധൃതിയിലാണ്.
1: അഞ്ചര കഴിഞ്ഞിരിക്കുന്നു, ബസ് വിട്ട് കാണുന്നു. വിട്ടിരിക്കാനിടയില്ല, നീണ്ട ഒരു ട്രിപ്പ് ആയതുകൊണ്ട് മിക്കപ്പോഴും പുറപ്പെടാൻ താമസിക്കും. പിന്നെ ഭാഗ്യം പോലെ.
0: ആധുനിക വാർത്താമാധ്യമങ്ങൾ ഒന്നും താല്പര്യമില്ലാത്ത ആളാണ് എബ്രഹാം സർ. ടെലിഫോൺ, ടെലിവിഷൻ തുടങ്ങിയ ഉപകരണങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലില്ല. പുസ്തകങ്ങളും കത്തും ഓർമ്മകളും ചുരുക്കം സൗഹൃദങ്ങളും ഒക്കെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതമാണ് എബ്രഹാം സർ ഇഷ്ടപ്പെടുന്നത്.
1: എങ്കിലും ഒരു എമർജൻസി പോലെ ഇങ്ങനൊരു ടെലഗ്രാമിന്റെ ആവശ്യം. മുമ്പൊക്കെ കാണുമെന്ന് തോന്നിയാൽ ഒരു കത്ത് ചെയ്യാണ് പതിവ്, പിന്നെന്ത് ഇപ്രാവശ്യം ഇങ്ങനെ? മകളുടെ കാര്യത്തിൽ എന്തെങ്കിലും പുതിയ തീരുമാനം അറിയിക്കുന്നതിന് മുമ്പ് എന്റെ അഭിപ്രായം അറിയാനാവും. അടുത്ത കാലത്തായി എല്ലാ കാര്യങ്ങൾക്കും എന്റെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അതാലോചിക്കുമ്പോഴാണ് ഞാൻ ആരാണ് അദ്ദേഹത്തിന്, അദ്ദേഹം എനിക്കാരാണ്? വെറും സ്നേഹിതൻ. സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ എല്ലാമാകുമോ? എനിക്കൊരു ഗുരു കൂടിയല്ലേ എബ്രഹാം സർ. അതിനേക്കാളൊക്കെ ഉപരിയായി ഞങ്ങളുടെ മനസ്സുകളെ ബന്ധിപ്പിക്കുന്ന എന്തോ ഉണ്ട്. ഓരോ തവണ കാണുമ്പോഴും ശക്തി പ്രാപിക്കുന്ന ഒരു ബന്ധം. എഴുത്തുകാരനായി ഞാൻ അറിയപ്പെടാൻ ആരംഭിച്ച കാലത്ത് കത്തുകളിലൂടെ തുടങ്ങിയ സൗഹൃദമായിരുന്നു. എന്റെ കൃതികളെക്കുറിച്ച്, എന്നിലെ കലാകാരനെക്കുറിച്ച് മറ്റാരെക്കാളും ഉപരിയായി അദ്ദേഹത്തിന് മനസ്സിലായതുപോലെ തോന്നി. തമ്മിൽ കാണാതെ തന്നെ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ദിവസം കാണാൻ ചെന്നു.
0: കഥാനായകൻ ധൃതിയിൽ ബസ് സ്റ്റാൻഡിൽ എത്തി. അല്പം ലേറ്റാണ്, പക്ഷെ 5:30 ഫാസ്റ്റ് പാസഞ്ചർ ഇനിയും പുറപ്പെട്ടിട്ടില്ല. ജീവനക്കാർ വന്നു, ബസ് പുറപ്പെട്ടു. ജീവനക്കാരുടെ സമയനിഷ്ഠയില്ലായ്മയും വഴിയിൽ ആൾ കയറാനുണ്ടെങ്കിലും അവരെ കയറ്റാതെ പോകുന്ന പ്രവണതയും ഒക്കെ ഈ സിനിമയിലും പറഞ്ഞു പോകുന്നു. ബസ്സിൽ പ്രധാനമായും ഉള്ളത് ഒരു പൊങ്ങച്ചക്കാരനായ അമേരിക്കൻ മലയാളിയും ചുരുക്കം മറ്റ് യാത്രക്കാരുമാണ്. കണ്ടക്ടർ കഥാനായകനെ തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കൻ മലയാളി വന്ന് VKVയെ പരിചയപ്പെടുന്നു. ബസ് യാത്ര തുടരുകയാണ്. സമൂഹത്തിന്റെ ചേതനം പോലെ പലതരക്കാർ, സാധാരണക്കാരും സഹൃദയരും രാഷ്ട്രീയക്കാരും യുവതി യുവാക്കളുമൊക്കെ ആ വാഹനത്തിലുമുണ്ട്. പക്ഷെ അവരെ കൊണ്ട് ഒരു സാമൂഹ്യ വിമർശനം നടത്താനല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പലതരം സ്വഭാവക്കാരായ യാത്രക്കാർ ഈ ബസ്സിലും സ്വാഭാവികമായി വന്നുപോയിരിക്കുന്നു. അത്രമാത്രം. യാത്രയുടെ അന്ത്യം ഒരു റോഡ് മൂവി

0: ആവുന്നതും ഈ ബസ് യാത്ര കൊണ്ട് തന്നെയാണ്.
1: Good God, at last it's moving. എങ്ങോട്ടാ?
2: തിരുവാരൂര്.
1: അവിടെ
2: അമ്മി ടിക്കറ്റ് 5 കാഞ്ഞിരങ്ങാട്. 5 കാഞ്ഞിരങ്ങാട്.
1: ആരൊക്കെയാ?
2: ഇവരെന്തും ഇവരും.
1: അവിടെ എങ്ങോട്ടാ?
3: ചെല്ലമൂട്.
1: എത്രയാ?
3: 1.
4: 2 മന്ദാരത്തോപ്പ്.
1: എത്ര വയസ്സായി?
4: എനിക്കോ?
1: അല്ല, കൊച്ചിന്.
4: ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടില്ല.
1: ആ, അര ടിക്കറ്റ് വേണം.
4: എന്നാ 2.5 3
1: 2.5?
4: അല്ല, ഈ കിളുന്നു കുഞ്ഞിന് അര ടിക്കറ്റ് വേണമെങ്കിൽ ഇവക്ക് 1.5 വേണ്ടി വരുമല്ലോ. എഴുതിക്കോ, സാറിന്റെ ഇഷ്ടം.
1: 1 മുക്കൂട്ട് തറ പ്ലീസ്. അവിടെ പോയി ഇരിക്കണം മിസ്റ്റർ. ഞാൻ അങ്ങോട്ട് വന്നോളാം. ചോദിക്കുമ്പോ തന്നാ മതി. See, I wanted to do my duty, but he doesn't like it. What country is it?
4: മന്ദാരത്തോപ്പ്. അങ്ങ് വരില്ല, 3-4 കിലോമീറ്റർ ഇപ്പുറം ഒരു ജംഗ്ഷനിൽ.
1: വെള്ളാടിക്കലായിരിക്കും.
4: ആ, അത് തന്നെ.
0: ബസ് പലയിടങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. പല യാത്രക്കാരും കേറിയും ഇറങ്ങിയും പോകുന്നു. സിനിമയിലുടനീളം കഥാനായകന്റെ ആത്മകഥകളാണ്. VKVയും എബ്രഹാം സാറുമായുള്ള സ്നേഹബന്ധത്തിന്റെ ചുരുൾ പ്രേക്ഷകർക്ക് മുൻപിൽ വിരിയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയാണ്. ആരാണ് എബ്രഹാം സാറെന്നും അയാൾ ഏത് സ്വഭാവക്കാരനാണെന്നും കഥാനായകനുമായുള്ള ബന്ധം എന്താണ് എന്നും കഥാനായകന്റെ കുടുംബ പശ്ചാത്തലവും പ്രകൃതവും എന്താണ് എന്നുമൊക്കെ പ്രേക്ഷകർക്ക് വ്യക്തമാകുക ഫ്ലാഷ് ബാക്ക് രൂപത്തിൽ പറഞ്ഞു പോകുന്ന ഈ കഥാഭാഗങ്ങൾ കൊണ്ടാണ്. സിനിമയിൽ ബസ്സിലിരുന്നുള്ള ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിൽ പലതവണ നായകൻ എബ്രഹാം സാറിന്റെ വീട്ടിൽ ചെന്നെത്തുന്നത് കാണാം. അതൊക്കെ അവരുടെ പഴയ കൂടിക്കാഴ്ചകൾ നായകന്റെ ഓർമ്മയിൽ തെളിഞ്ഞതായിരുന്നു. ബസ് യാത്ര തുടരുക തന്നെയാണ്. ജീവിതം വഴിമുട്ടിയ, അവസാനിച്ചു എന്ന് പോലും തോന്നിയ അവസ്ഥകളിൽ നിന്ന് പിന്നെയും പുതുമാർഗങ്ങൾ കണ്ടെത്തി മരണം വരെ മുൻപോട്ടു പോകുന്നത് പോലെ തന്നെ. കഥാനായകനെയും സുഹൃത്തിനെയും തമ്മിൽ അടുപ്പിച്ചതിലും ബസ് യാത്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദൂരെയുള്ള സുഹൃത്തിനെ കാണാനുള്ള VKVയുടെ യാത്രകൾ അത്രയും ബസ്സുകളിൽ തന്നെയായിരുന്നു. അവയുടെ സമയത്തിനനുസരിച്ചാണ് ആ യാത്രകൾ ക്രമപ്പെടുത്തിയത്. ഈ ബസ് യാത്ര സൂചിപ്പിക്കുന്നത് ജീവിതയാത്ര തന്നെയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അപാരമായ ജീവിത വീക്ഷണങ്ങളുള്ളയാളാണ് VKVയുടെ സുഹൃത്ത് എബ്രഹാം സാർ. സമ്പന്നനാണ് അദ്ദേഹം, ഒപ്പം നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയും. മനുഷ്യ ജന്മങ്ങളെക്കുറിച്ചും ജനനം മുതൽ മരണം വരെ നീളുന്ന ജീവിതത്തെക്കുറിച്ചും ലോകത്തിലെ സർവചരാചരങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന വർണ്ണവിവേചന വ്യവസ്ഥിതിയെക്കുറിച്ചും മാനവ വംശീയതയെക്കുറിച്ചുമൊക്കെ അഗാധമായ വിജ്ഞാനവും കാഴ്ചപ്പാടും അദ്ദേഹത്തിന് കൈമുതലായുണ്ട്. പരിചയപ്പെടുന്നവർക്ക് ആരാധന തോന്നും ആ വ്യക്തിയോട്.
4: ആരുമില്ല ഇവിടെ.
5: ആരാ?
4: ഞാൻ VKV.
5: ആ, മനസ്സിലായി. നമ്മൾ നേരിക്കാണെന്ന് ഇപ്പോഴാണെങ്കിലും സുഹൃത്തുക്കളായിട്ട് കുറെ കാലം ആയില്ലല്ലേ. കയറി വാ. താൻ എനിക്ക് 12 കത്തുകൾ അയച്ചു. ഞാനൊരു 6 മറുപടി അയച്ചു കാണും അല്ലേ. മടിയനായ കത്തെഴുതാ മടിയനെന്നാണ്. എന്നെ കൊണ്ട് അത്രയും സാധിച്ചെടുത്ത താന് മോശക്കാരനല്ല.
4: സാറിന്റെ കത്തുകളെല്ലാം ഞാനും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. വളരെ ശക്തിയായ ഭാഷയും ശൈലിയാ സാറിന്റേത്. സാർ എന്തുകൊണ്ടൊന്നും എഴുതി പബ്ലിഷ് ചെയ്യുന്നില്ല എന്നതാ എനിക്ക് അത്ഭുതം.
5: കുറെ എഴുതി വെച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്യണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ചെയ്താൽ കോംപ്രമൈസ് ആയി പോവില്ലേ എന്ന സംശയം കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ആവാം. പിന്നെ എഴുത്തുകാരനൊക്കെ ആവണമെങ്കിൽ ഒരു പ്രത്യേക മനസ്സ് വേണോടോ?
4: ഒരു ഇൻസെന്റീവ് ആയിരുന്നു, ഞാൻ മുന്നറിയിപ്പിലായിരുന്നു വന്നതുകൊണ്ട്.
5: ഏയ്, വളരെ സന്തോഷം. വല്ലപ്പോഴും അല്ലേ എനിക്ക് ഈ നാട്ടിലൊരു ഗസ്റ്റ് വരിക, അതും തന്നെ പോലുള്ള മഹാന്മാര്. എത്ര നാള് വേണമെങ്കിലും താമസിച്ചു, വേണമെങ്കിൽ അടുത്ത നോവൽ ഇവിടെ ഇരുന്ന് എഴുതിക്കും.
4: അയ്യോ, എനിക്ക് ഇന്ന് തന്നെ പോണം. വൈകുന്നേരം 6 ഒരു ബസ്സുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. പിന്നെ വീട്ടിൽ ഭാര്യ തനിച്ചേ ഉള്ളൂ.
5: ഓ, അത് ശരി. വിവാഹം കഴിച്ചിട്ട് അധിക നാളായിട്ടില്ലല്ലേ.
0: എഴുത്തുകാരൻ യുവാവാണ്, വിവാഹിതനുമാണ്. അയാൾക്ക് തന്റെ ഭാര്യ വത്സലയുമായി ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം തന്റെ ജീവിത വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഉപദേശങ്ങൾ നൽകി പരിഹരിക്കുന്നത് എബ്രഹാം സാറാണ്. മാനവ ചരിത്രം മുതൽ പുരുഷന്റെയും സ്ത്രീയുടെയും കുടുംബ ഉത്തരവാദിത്വ വിഭജനം വരെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കടന്നു വരുന്നുണ്ട്.
4: ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ്, അതായത് എന്നെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമമെങ്കിലും ആ ഭാഗത്ത് ഉണ്ടായാൽ മതി.
5: ഇതേ പ്രശ്നം അവർക്കും ഉണ്ടാകാം. അവരും ചോദിക്കുന്നുണ്ടാവും, ഇയാൾക്ക് എന്താ എന്നെ മനസ്സിലാകാത്തത്? നമുക്ക് ആർക്കും നല്ലതാകാൻ പറ്റില്ല, പക്ഷെ പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ്

0: അഥവാ മനോഭാവം മാറ്റാൻ സാധിക്കും. ഒരിക്കൽ സ്ത്രീയും പുരുഷനും ഭർത്താവും ഭാര്യയും എന്ന കൂട്ടുകെട്ടിൽ പെട്ടുകഴിഞ്ഞാൽ മാറുന്ന പരിതസ്ഥിതികൾക്കനുസരിച്ച്, പുതുതായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ച്, ഇരുവർക്കും പ്രായമാകുന്നതനുസരിച്ച് അവർ മാറിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ജീവിതം ദുസ്സഹമായിരിക്കും. മാറാനുള്ള മനുഷ്യന്റെ ഈ വൈമനസ്യമാണ് ബന്ധങ്ങളുടെ ദുരന്തങ്ങൾക്ക് കാരണം.
1: സാറ് പറയുന്നത് കേട്ടാൽ മനുഷ്യന് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം എന്നതിലുപരി മറ്റ് ലക്ഷ്യങ്ങൾ ഒന്നുമില്ലെന്ന് തോന്നും. ജീവിതത്തിന് മറ്റേ ഉദ്ദേശങ്ങൾ കൂടിയില്ലേ? സംസ്കാരം നിലനിർത്തുന്ന ഘടകങ്ങൾ വേറെയും പലതും ഇല്ലേ? വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് എന്റേതായ വഴികളിൽ കൂടി പോകേണ്ടതില്ലേ?
0: എല്ലാ കലകളും ജീവിതത്തിൽ നിന്നാണ് ഉറവെടുക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇന്നത്തെ ഭാര്യ മറ്റൊരർത്ഥത്തിലൊരിണ, അതിന്റെ ഫലമായ കുടുംബം, ഇവയൊക്കെ പരിണാമത്തിന്റെ ഭാഗമാണ്. അല്ല, എവല്യൂഷൻ എന്ന ശാസ്ത്രം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികവുമാണ്. സ്ത്രീ പുരുഷ ബന്ധം ഇരുവർക്കും ആഹ്ലാദം തരുന്ന ഒരു ഹാർമോണിയസ് ലെവലിലേക്ക് ഉയരുമ്പോഴേ പരിണാമം പൂർണ്ണതയുടെ ഭാഗത്തേക്ക് നീളുകയുള്ളൂ. അതായിരിക്കും മനുഷ്യ സംസ്കാരത്തിന്റെ നേട്ടവും.
1: സാറി പറയുന്നതൊക്കെ ബഹുഭൂരിപക്ഷത്തിന്റെ ചിന്തയിൽ ഒരിക്കലും കടന്നു വരാനിടയുള്ള കാര്യങ്ങളല്ല.
0: ഭൂരിപക്ഷമല്ല ജീവിതത്തിന്റെ മാതൃക. എനിക്കും നിങ്ങൾക്കും സാധിക്കാവുന്നത് നമുക്ക് ചെയ്യാം. ചൂണ്ടുവലകൾ മിക്കപ്പോഴും ആദ്യം കടന്നു പോകുന്നവരാണ് ആട്ടുന്നത്. പലപ്പോഴും ആദ്യം കടന്നു പോകുന്നത് കൂട്ടമായിരിക്കില്ല, വ്യക്തിയായിരിക്കും. കുടുംബം എന്ന സങ്കല്പം മരണാനന്തരവും പ്രാവർത്തികമാക്കാനുള്ള ശ്രമമാണ് ഈ കുടുംബകല്ലറകൾ. എനിക്കറിയാമായിരുന്ന പല ഭാര്യാഭർത്താക്കന്മാരും ഇതിനടിയിൽ തൊട്ടുതൊട്ടു കിടക്കുന്നുണ്ടാവും. ജീവിച്ചിരുന്നപ്പോ അവർ പരസ്പരം യുദ്ധം ചെയ്തിരുന്നവരാ. ഇപ്പൊ എത്ര സമാധാനത്തോടെ കഴിയുന്നു. എല്ലാ ഇവിടെ എത്തി അവസാനിക്കുമെന്ന സത്യം പോലും അവർ ഓർത്തിരുന്നില്ല. വരും.
2: വി കെ വി തന്റെ പല രചനാ ആശയങ്ങളും ആദ്യം പങ്കുവെക്കുക എബ്രഹാം സാറിനോടാണ്. മരണങ്ങൾ പലതുണ്ട് അയാളുടെ രചനകളിൽ. അതിൽ പലതിലും കടന്നു വരുന്ന പ്രധാന പ്രമേയം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അനിശ്ചിതത്വമാണെന്നത് യാദൃശ്ചികമല്ല. എബ്രഹാം സാറിനോടൊപ്പം സാഹിത്യകാരൻ നടത്തുന്ന ഗ്രാമീണ സഞ്ചാരങ്ങൾ പലതും എത്തി നിൽക്കുന്നത് ഗ്രാമത്തിലെ ക്രിസ്ത്യൻ പള്ളിയുടെ സിമിത്തേരിക്ക് മുൻപിലാണെന്നത് സിനിമ പറഞ്ഞു പോകുന്ന പ്രമേയത്തിന് ആഴം പകരുന്നു.
1: പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജോലി ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ ശവകുടീരം തേടി അയാളുടെ നാലാമത്തെ ജനറേഷനിൽപ്പെട്ട ഒരു പെൺകുട്ടി കൊച്ചിയിലെത്തുന്നു. ശവക്കല്ലറ നിലനിന്നിരുന്നു എന്ന് പറയുന്ന സ്ഥലം അവൾ ഒരു പള്ളിയുടെ ശവക്കോട്ടയിൽ കണ്ടെത്തുന്നു. പക്ഷെ അവിടെ ഇപ്പോ നാട്ടുകാരുടെ ശവക്കല്ലറകളുടെ ഒരു വനം തന്നെയാണ്. എങ്കിലും അവൾ ഒരു കല്ലറ മാന്തി നോക്കുന്നു. കറുത്തവരുടെയും വെളുത്തവരുടെയും അസ്ഥിയുടെ നിറം വെളുപ്പാണെന്ന് അവൾ പെട്ടെന്ന് ഓർക്കുന്നു. അവൾ ഇവിടെ തന്നെ ജീവൻ ഉറപ്പിക്കാൻ തീരുമാനിക്കുന്നു.
0: നല്ല ആശയമാണ്. ബയോളജിസ്റ്റുകൾ പറയുന്നത് ഇനി ഒരു 500 വർഷം കൂടെ കഴിഞ്ഞാൽ വർണ്ണവിവേചനം ഉണ്ടാകില്ല എന്നാണ്. യൂണിവേഴ്സൽ ബ്രീഡിങ്ങിലൂടെ എല്ലാവർക്കും ഏതാണ്ട് ഒരേ നിറമാകും. റേസുകൾ തമ്മിൽ തിരിച്ചറിയാൻ വയ്യാതാകും.
1: വാസ്തവത്തിൽ ഇവിടെ കേരളത്തിൽ അങ്ങനത്തെ അവസ്ഥയാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെയും സാറിന്റെയും മുഖത്ത് നോക്കിയാൽ നാം കൊക്കേഷൻ എന്നോ മാംഗലോയിഡ് എന്നോ നെഗ്രിറ്റോ എന്നോ തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. ബയോളജിസ്റ്റിന്റെ പ്രഡിക്ഷൻ ഐ കോൾ ഇറ്റ് ദിസ് ഡ്രീം നമ്മുടെ നാട്ടിൽ പണ്ടേ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം.
0: നൂറ്റാണ്ടുകളായി കടല് കടന്നു വന്ന അനേക രക്തങ്ങൾ ചേർന്നാണ് നമ്മുടെ സിരകളിൽ ഒഴുകുന്നത്.
1: ഈ ചരിത്ര സത്യം മറച്ചു വെക്കാനുള്ള വെമ്പലാണ് കാലഘട്ടത്തിന്റെ ട്രാജഡി.
0: അത് വിജയിക്കില്ല. ഓരോ ജീവിച്ചിരിക്കുന്ന മനുഷ്യനും ജീവനുള്ള ഫോസിലുകളാണ്, ചലിക്കുന്ന മ്യൂസിയങ്ങൾ. ആ സത്യം പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എഴുത്തുകാരായ നിങ്ങളെ പോലുള്ളവർ ചെയ്യേണ്ടത്. എവിടെ നിന്ന് വന്നു എന്നറിയാത്തൊരു പുതിയ തലമുറയാണ് നമ്മുടെ ഇന്നത്തെ ശാപം.
2: ഏറെ കൊല്ലം മുൻപ് മരണപ്പെട്ട തന്റെ ഭാര്യയെ ഇന്നും എബ്രഹാം സർ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. മകളെയും മരുമകനെയും കൊച്ചുമകളെയും ഏറെ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം. കഥയുടെ ഗതിയിൽ എബ്രഹാം സാറിന്റെ മരുമകൻ മരണപ്പെടുന്നത് കാണാം. അവിടെ പതറിപ്പോയെങ്കിൽ കൂടി ഉടനെ തന്നെ അദ്ദേഹം പ്രായോഗികത പരതുന്നുണ്ട്. പണ്ട് ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം സ്വീകരിച്ചത് ഏകാന്തതയായിരുന്നു. എന്നാൽ താൻ സ്വീകരിച്ച ഏകാന്തതയുടെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ തന്റെ മകളെ ഉപദേശിക്കുന്നുണ്ട് അദ്ദേഹം. ഇവിടെ അയാൾ കരുതലുള്ള ഒരു പിതാവായി മാറുന്നു. എങ്കിലും അവൾ അത് തള്ളിക്കളഞ്ഞു.
3: ഒരിക്കൽ കൂടി വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് കരുതിയിട്ടല്ല ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കാത്തത്. ഏറ്റവും അധികം സ്നേഹിച്ചയാൾ വിട്ടുപോയിട്ടും മരിക്കാത്ത കുറെ ഓർമ്മകൾ എനിക്കുണ്ട്. ആ ഓർമ്മകൾ എക്കാലവും സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയൊരു ബന്ധം സ്ഥാപിച്ച് എന്തിനു ഞാനതില്ലാതാക്കണം?
0: ഇതിപ്പോഴത്തെ നിന്റെ തോന്നല. കാലം മാറുമ്പോ ഇതിന് മാറ്റം ഉണ്ടാവും.
1: ശരിയാണ്, സാറ് പറയുന്ന കാര്യമുണ്ട്. ഒരുപക്ഷെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളൊരു പുരുഷനുമായുള്ള ബന്ധം സൂസന്നെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു തലത്തിലുള്ള സന്തോഷത്തിലേക്ക് നയിച്ചു എന്ന് വരാം.
3: മറിച്ചായാൽ എന്ത് സംഭവിക്കും?
0: നീ ഒറ്റയ്ക്കാകുന്നൊരു കാലം വരും. അന്ന് നീ ദുഃഖിക്കേണ്ടി വരും.

0: ഏകാന്തത ദുസ്സഹമായിരിക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ളവന.
1: അപ്പൻ തന്നെയാ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് മനസാക്ഷിക്ക് ബോധ്യപ്പെടുന്ന പ്രവൃത്തിയിലെ വിശ്വാസം അർപ്പിക്കാവുന്ന. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയുന്നത്
0: സൂസന്നെ?
2: കഥാനായകൻ ബസ് യാത്ര തുടരുകയാണ്. വഴിയിൽ വെച്ച് ബസ്സിൽ ഒരു കൂട്ടം ആളുകൾ കയറി. അതൊരു വിവാഹ സംഘമാണ്. പിറ്റേന്നാണ് ചടങ്ങ്. കല്യാണപ്പെണ്ണും പിതാവും സഹോദരിമാരും ബന്ധുക്കളും ഒക്കെ ഉണ്ട് സംഘത്തിൽ. അതിലൊരു യുവാവ് കഥാനായകനെ തിരിച്ചറിഞ്ഞത് വഴി കൂടെയുള്ളവർ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. വധുവിന്റെ പിതാവ് VKV അടുത്ത് ഇരിപ്പുറപ്പിച്ച് തന്റെ കുടുംബകാര്യം അയാളോട് പറയുകയാണ്. അയാളുടെ മൂത്ത മകളുടെ കല്യാണത്തിന് മന്ദാരത്തോപ്പിലേക്ക് പോകുകയാണ് അവർ. സഹോദരങ്ങളൊക്കെ ജീവിതം പച്ചപിടിപ്പിക്കാൻ മലബാറിലേക്ക് കുടിയേറി. അയാൾ മാത്രം നാട്ടിൽ നിന്നു.
3: എന്റെ അപ്പന്റെ 7-ാമത്തെ മോനായ കൂടെ ഉള്ളവരെല്ലാം മലബാറിൽ വനം പെട്ടി പിടിക്കാൻ പോയപ്പോ ഞാൻ മാത്രം പോയില്ല. വയസ്സുകാലത്ത് അപ്പനൊരു കൂട്ട് വേണമല്ലോ എന്ന് കരുതി.
4: അത് ശരി.
3: അന്ന് പോയിരുന്നെങ്കി
4: അതിനെന്താ ബോൾ അക്കരെ ചെന്നാ പിന്നെ കോളല്ലേ? ബോൾ അക്കരെ ചെന്നാലേ പിന്നെ കോളല്ലേ?
3: അത് ശരിയാ. അവക്ക് അപ്പനെന്ന് വെച്ചാ ജീവനാ. തിരിയാനും പിരിയാനും പോലും സമ്മതിക്കുകയല്ല. പണ്ടൊക്കെ കപ്പയ്ക്കോ ചേനയ്ക്കോ തടമെടുക്കുകയെങ്കിലും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ തൂമ്പാ തൊടാൻ പോലും സമ്മതിക്കുകയല്ല. രാഹേലിന് ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടായില്ല.
2: കല്യാണപ്പെണ്ണിന്റെ പേര് മോളിക്കുട്ടി എന്നാണ്. മോളിക്കുട്ടി നേഴ്സായിരുന്നു. ജോലിസ്ഥലത്ത് നിന്ന് പരിചയപ്പെട്ട ജോർജ് കുട്ടി എന്ന കമ്പൗണ്ടറാണ് അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇടയ്ക്ക് ബസ് ഒരിടത്ത് രാത്രി ഭക്ഷണം കഴിക്കാൻ നിർത്തി. അത്താഴം കഴിഞ്ഞ് ബസ് യാത്ര തുടർന്നു. കല്യാണപ്പെണ്ണിന്റെ വിശേഷങ്ങൾ പറഞ്ഞ് പരമ്പരാഗത ക്രിസ്ത്യൻ രീതിയിലുള്ള ഒരു പാട്ടും ബസ്സിലെ യാത്രക്കാർ പാടുന്നു.
5: ഹല്ലേലൂയാ ഹല്ലേലൂയാ ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ദൈവത്തിനു സ്തോത്രം.
6: ആ പാട്ട് വേണ്ടായേ.
7: ഹല്ലേലൂയാ ഹല്ലേലൂയാ മോളിക്കുട്ടി മോളേ താലി കെട്ടിൻ താളം മേളം തിത്തിന്നം തിൻ താരോ.

0: കണ്ണിനുള്ളിൽ സൗദിക്കാരൻ ജോർജ് കുട്ടി മാത്രം, കരളിനുള്ളിൽ മണിയറ മധുരങ്ങൾ മാത്രം.
1: അധികം വൈകാതെ പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത് മറ്റൊരു മരണത്തിനാണ്, വധുവിന്റെ പിതാവിന്റെ മരണം. അതും നായകന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന് മയക്കത്തിൽ വന്ന ഹൃദയാഘാതത്തെ തുടർന്ന്. ബസ് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊതിച്ചു. വിവാഹ സംഘം ആകെ അനിശ്ചിതത്വത്തിലാണ്. യാത്ര തുടർന്നില്ല എങ്കിൽ കല്യാണം മാറ്റിവെക്കേണ്ടതോ മുടക്കേണ്ടതോ ആയി പോലും വന്നേക്കാം. പക്ഷെ പെണ്ണിന്റെ പിതാവിനെ അടക്കം പോലും ചെയ്യാതെ കല്യാണത്തിന് പോകാൻ ഒക്കുമോ? കഥാനായകൻ ഇടപെടണം എന്നും വേണ്ട എന്നുമുണ്ട്. അദ്ദേഹം നിസ്സഹായനായി ബസ്സിലേക്ക് മടങ്ങി.
2: പെട്ടെന്ന് അവർ അനാഥരായതുപോലെ എന്തൊരു പ്രതിസന്ധിയാണ് അവരുടേത്. എന്തെങ്കിലും ഒന്ന് വേഗം തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ വാഹനത്തിന്റെ ഗതി മുടക്കാൻ പാടില്ല, അത് സമയത്ത് തന്നെ എത്തണം. അല്ലെങ്കിലും ഇക്കൂട്ടർ മാത്രമല്ലല്ലോ ഇതിലെ യാത്രക്കാർ, അവർക്കൊക്കെ ഓരോ ഇടങ്ങളിൽ ചെന്നെത്തേണ്ടതല്ലേ.
3: ബസ്സുകാർ കുറെ നേരമായി കാത്തു നിൽക്കുകയല്ലേ, എന്താന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കണം.
4: എന്താ തീരുമാനിക്കാൻ, എല്ലാരും കൂടി ശവമായി മടങ്ങുക, അത്ര തന്നെ.
3: കപ്പ്യാരച്ചൻ എന്തായി പറയുന്നത്? അപ്പൊ കല്യാണമോ?
4: കല്യാണം മാറ്റി വെക്കണം. അല്ല, ശവം അവിടെ ഇട്ടിട്ട് പോയി സദ്യ ഉണ്ണോ?
5: അതൊക്കെ പറ, എന്താന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാം.
4: ആലോചിക്കാനൊന്നുമില്ല, ചെറുക്കന്റെ വീട്ടിൽ ആളെ വിട്ട് വിവരം അറിയിക്കാം. കല്യാണം പിന്നെ നടത്താം.
3: അത് പറ്റില്ല, ജോർജ് കുട്ടിക്ക് 5-ാം തീയതി തിരിച്ചു പോകാനുള്ള

0: കല്യാണം മാറ്റി വെച്ച പിന്നെ നടത്തും പോകുന്നതിന്റെ കാലത്തോ?
1: കല്യാണം മാറ്റിയാല് ഇനി അടുത്ത ലീവിന് വരുമ്പോഴല്ലേ നടക്കൂ. അതല്ലല്ലോ കാര്യം. ഒരിക്കൽ തീയതി നിശ്ചയിച്ചാൽ പിന്നെ മാറ്റി വെക്കുന്നത് ശരിയല്ലല്ലോ.
0: അത് ശരിയാ. ജോർജ് കുട്ടിക്ക് യാത്ര ഒരാഴ്ച മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാലോ? അച്ഛായൻ എന്താ ഈ പറയുന്നത്? ഒരാഴ്ചയും ചെന്നാല് ചെന്ന പോലും തിരിച്ചു പോരാ, ജോലി കാണത്തില്ല, അത്ര തന്നെ.
2: ശവമടക്കം നടത്തണോ കല്യാണം നടത്തണോന്ന് നിങ്ങളൊക്കെ കൂടെ ഒന്ന് വേഗം തീരുമാനിക്ക. പക്ഷെ അച്ഛനോട് സമാനം പറയേണ്ടത് നിങ്ങളൊന്നുമല്ല, ഞാനാ.
0: കപ്പ്യാരച്ഛനൊന്നും പറയണ്ട.
3: ആർക്കാണ് ഒരു തീരുമാനമെടുക്കാൻ കഴിയുക? എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയാൻ ഞാൻ ആരാണ്? അവർക്ക് ഞാൻ അന്യൻ. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അപ്പം മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെ അത് നടക്കും?
4: അവസാനം വിവാഹസംഘം ഒരു തീരുമാനത്തിലെത്തി. രണ്ടായി തിരിഞ്ഞ് ഒരു കൂട്ടർ ചെറുക്കന്റെ വീട്ടിലേക്ക് കല്യാണ പെണ്ണുമായി പോകുക, മറ്റേ കൂട്ടർ വധുവിന്റെ പിതാവിന്റെ മൃതദേഹവും പേറി മടങ്ങുക. വീണ്ടും അവിചാരിത സംഭവങ്ങളുടെ ഘോഷയാത്രയാണ് അയാൾക്ക് മുൻപിൽ തെളിയുന്നത്. അത്ര നേരം ചിരിച്ചു കളിച്ച് തന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് തൊട്ടടുത്ത സീറ്റിലിരുന്ന ആളാണ്. എന്നാൽ എത്ര പെട്ടെന്നാണ് ചിലർ ഇല്ലാതാകുന്നത്, അതിന്റെ ബാക്കി പത്രമായി ജീവിതങ്ങൾ ഗതിമാറി ഒഴുകുന്നത്, കാര്യങ്ങൾ തകിടം മറിയുന്നത്. ഇതൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കാനേ പലപ്പോഴും ഉറ്റവർക്ക് പോലും സാധിക്കൂ. പരേതന്റെ പുത്രിയായ മോളിക്കുട്ടി പോലും ഇവിടെ നിസ്സഹായയാണ്. ഇത്രയും സങ്കീർണത ജീവിതവും മരണവും മാനവ ചരിത്രവും ഒക്കെ ചാലിച്ച് വി കെ വി എഴുതി കൂട്ടിയ നോവലുകളിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരില്ല.
3: നാളെ മുതൽ ഒരു പുതുജീവിതം കാംക്ഷിച്ചിരുന്നവളാണ് മോളിക്കുട്ടി. ഒരർത്ഥത്തിൽ ഈ ക്രൂരമായ അനുഭവത്തിന്റെ ഇര അവളാണല്ലോ. ഇല്ല, വിവാഹകർമ്മം മുടങ്ങാൻ പാടില്ല. മരണം അതെന്നായാലും നടക്കും. ഒരാൾ മരിച്ചതുകൊണ്ട് ജീവിതം ഇവിടെ തീരുന്നില്ല, മറ്റുള്ളവർ ജീവിക്കുന്നുണ്ടല്ലോ. വിവാഹം നടക്കണം, അത് മുടങ്ങരുത്. ഒരു കൂട്ടർ പെൺകുട്ടിയുമായി യാത്ര തുടരട്ടെ, മറ്റൊരു കൂട്ടർ ശവവുമായി തിരികെ വീട്ടിലേക്ക് പോകട്ടെ. അതെ, അതാവാം, അതുതന്നെയാവാം ശരിയായ തീരുമാനം.
4: വഴിയിൽ നേരിട്ട അവിചാരിത സംഭവങ്ങൾ പിന്നിട്ട് ബസ് ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോഴേക്കും വല്ലാതെ വൈകി. നേരം വെളുത്തു കഴിഞ്ഞാണ് കഥാനായകൻ തന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തുന്നത്. കൃത്യസമയത്ത് എത്തേണ്ട അയാളെ ഒരുപക്ഷെ വഴിയിൽ എബ്രഹാം സർ കാത്തു നിന്നിട്ടുണ്ടാകും. ബസ് കാണാതെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിക്കാണും. എങ്കിലും എപ്പോഴായാലും വി കെ വി എത്തുമെന്ന് അദ്ദേഹത്തിനറിയാം. എന്നാൽ എബ്രഹാം സാറിന്റെ വീട്ടിലേക്ക് അടുക്കും തോറും വീണ്ടും അപ്രതീക്ഷിതമായവയാണ് വി കെ വിയുടെ മുൻപിൽ വിരിയുന്നത്. ആളുകൾ പോയിയും വന്നും ഇരിക്കുന്നു. അതൊരു മരണവീടിനെ അനുസ്മരിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയ സ്നേഹിതൻ മരിച്ചു കഴിഞ്ഞു. എബ്രഹാം സാറിന്റെ മകൾ സൂസനയിൽ നിന്ന് അയാൾ അറിയുന്നു എബ്രഹാം സാറിന് അല്പം ദിവസങ്ങളായി സുഖമില്ലായിരുന്നു എന്ന്. അസുഖബാധിതനായ അദ്ദേഹം കഥാനായകന്റെ വരവ് അവസാനം വരെ തിരക്കിയിരുന്നു എന്ന്. തലേന്ന് രാത്രി താൻ സഹയാത്രികന്റെ മരണം കണ്ട ഏകദേശ സമയത്ത് തന്നെയാണ് പ്രിയപ്പെട്ട എബ്രഹാം സാറും യാത്രയായത് എന്ന്. ഏറ്റവും അമ്പരപ്പുണ്ടാക്കുന്ന കാര്യം ബസ്സിൽ വെച്ച് മരിച്ച സഹയാത്രികന്റെ പേരാണ്, കുഞ്ഞവറാച്ചൻ. രണ്ടുപേരുടെയും മരണത്തോടെ അനാഥരായത് പെൺമക്കൾ. എന്നാൽ ഇരുവരും ധാരാളം ബന്ധുബലം ഉള്ളവരും. സിനിമ തീരുന്നത് എബ്രഹാം സാറിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഗ്രാമത്തിലെ ആ സെമിത്തേരിയുടെ മുൻപിൽ എത്തുമ്പോഴാണ്. എല്ലാ യാത്രകളുടെ അന്ത്യവും അവിടെ തന്നെ, മണ്ണിലേക്ക് തന്നെ. അതെ, മനുഷ്യജീവിതം ജനനത്തിനും മരണത്തിനുമിടയിൽ നടക്കുന്ന അവിചാരിത സംഭവ വികാസങ്ങൾ സൃഷ്ടിക്കുന്ന ആശ്ചര്യങ്ങളുടെയും അമ്പരപ്പുകളുടെയും ഘോഷയാത്രയാണ്. മരണശേഷം മനുഷ്യർ മണ്ണിൽ ലയിച്ചു ചേരുന്ന, അതുവരെ മരണമടഞ്ഞ എല്ലാവരോടും വല്ലാതെ തുല്യരായ, ജീവിതത്തിൽ പടവെട്ടിയ എല്ലാവരോടും പൊരുത്തപ്പെടുന്ന ഒരു ജൈവ വസ്തു മാത്രമാണ്. അവർ മറ്റുള്ളവർക്കായി ശേഷിപ്പിക്കുന്നതിൽ നല്ലതും ചീത്തയുമായ ഓർമ്മകൾ മാത്രമാണ് ഭൂമിയിൽ അനശ്വരം.
5: സിനിമ കൊട്ടക നിർവഹണം നന്ദിനി. നിർവഹണ സഹായം നിഖിൽ എബ്രഹാം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.